0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. ഹോം 92.2 FM എല്ലാ പ്രിയ ലിസണേഴ്സിനും സുസ്വാഗതം. ആദ്യത്തെ ഷോ നമുക്ക് ആരംഭിക്കാം. വേക്ക് അപ്പ്, യെസ്, ഇറ്റ്സ് ടൈം ഫോർ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. എല്ലാ ദിവസവും നല്ല ഒരു കോട്ട് കൊണ്ടാണ് ഞാൻ വരാറ്. ഇന്നത്തെ ദിവസം എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോ മനസ്സിലേക്ക് വന്നത് പണ്ട് പഠിച്ചതാണ്, നിങ്ങളിൽ പലരും കേട്ടിട്ടും ഉണ്ടാവും, പക്ഷെ ഒന്നുകൂടി ഒന്ന് പുതുക്കിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്നു. ലക്ഷ്യങ്ങളെല്ലാം മഷിയിൽ എഴുതുക, എന്നാൽ അതിന്റെ ചുവടുവെപ്പുകളെല്ലാം പെൻസിൽ കൊണ്ട് എഴുതുക. ആക്ച്വലി അത് നമ്മുടെ തയ്യാറെടുപ്പുകൾ, അതിന്റെ തിരുത്തലുകൾ, അത് നമ്മിൽ തന്നെ നിൽക്കേണ്ട കാര്യങ്ങളാണ്. ലക്ഷ്യം മാത്രമാണ് തങ്കലിപികളിൽ എത്തി എഴുതി ചേർക്കേണ്ടത്. റൈറ്റ് യുവർ ഗോൾസ് ഇൻ ഇങ്ക് ബട്ട് യുവർ സ്ട്രാറ്റജീസ് ഇൻ പെൻസിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് സംഭവം. അതായത് പല കാര്യങ്ങളും നമ്മൾ ഒരു പ്രയത്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാടധികം ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരെത്ര സക്സസ്ഫുൾ ആണ് ലൈഫിൽ, ഇവരെങ്ങനെ ഇത്ര ഈസിലി നേടി, പക്ഷെ നത്തിങ് ഈസ് ഈസി എന്നുള്ളതാണ് സത്യം. അവരതിൽ എത്തിപ്പെടാൻ, അതൊരു ഫിലിം ആക്ടിംഗ് ആകട്ടെ, മറ്റൊരു ഡോക്ടറിന്റെ കരിയർ ആകട്ടെ, എഞ്ചിനീയറിന്റെ കരിയർ ആകട്ടെ, ടീച്ചിങ് ആകട്ടെ, ഒരു കരിയറിൽ ഒരു ഉന്നത സ്ഥാനത്തിൽ എത്തണമെങ്കിൽ, ബിസിനസ്സിൽ തന്നെ ഉന്നത സ്ഥാനത്തിൽ എത്തണമെങ്കിൽ, ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്നതല്ല ഉറക്കമില്ലാത്ത രാത്രികൾ, നിശബ്ദമായിട്ടുള്ള പ്രയത്നങ്ങൾ, പ്രാർത്ഥനകൾ, അധ്വാനങ്ങൾ, ഒരു വലിയൊരു ടീമിനെ മേയ്ക്കുമ്പോൾ ഉള്ള ഒരു മാനസിക പിരിമുറുക്കം, ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ. ഫിനാൻഷ്യലി, യെസ്, അതൊരു ഒരു വല്ലാത്തൊരു റീസണാണ് പലപ്പോഴും നമ്മുടെ ഒരു ചെറിയൊരു ഇൻകത്തിൽ നമുക്ക് ഒരുപാടധികം സ്വപ്നങ്ങൾ സഫലമാകാൻ സാധിക്കുമോ എന്ന് പോലും സംശയം തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാലും ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അത് മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നേറുന്നതിലല്ല, കഠിനാധ്വാനത്തിലൂടെയാണ്. അതിന് മാത്രമേ ശാശ്വതമായ ഒരു നിലനിൽപ്പുണ്ടാകൂ എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് ഒരു പടി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഓരോ ദിവസവും അവർ വിചാരിച്ചത് കൊണ്ടാണ് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക്, ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ അവർക്കൊരു കസേര വലിച്ചിട്ടിരിക്കാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് മുന്നേറാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ സാധിക്കില്ല. പലരെയും നമുക്ക് കാതുകൊടുക്കാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ തർക്കുത്തരം പറയാതിരിക്കേണ്ടി വരും, അവർ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്തിനാണ് ഒരു വിമുഖത? സമയം കണ്ടെത്തുമ്പോൾ പഠിക്കാം. സ്വയം നൽകിയ വാക്കുകൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വളർച്ചയിൽ യഥാർത്ഥത്തിൽ നാം തന്നെയാണ് മുൻകൈയെടുത്ത് കൊണ്ടുപോയേണ്ടിയിരിക്കുന്നത്. ഇന്ന് അത് ഇവിടെ ആരംഭിക്കുന്നു. പരാജയങ്ങളിൽ നിന്നും വേഗത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം സുനിശ്ചിതമായി എഴുതി ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് അത്തരത്തിൽ ഒരു ദിവസമാകട്ടെ. അങ്ങനെ ഒരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ റൈറ്റ് ദാറ്റ് ഗോൾ ഇൻ ഇങ്ക് ബട്ട് ഓൾ യുവർ സ്ട്രാറ്റജീസ് ഇൻ പെൻസിൽ. Today, here we start Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Oh.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു ചൂട് ചായ എടുക്കട്ടെ രാവിലെ അല്ലേ, അല്ലെങ്കിൽ ഒരു ചൂട് കോഫി ആയാലോ. പക്ഷേ ചായ കൊടുക്കുമ്പോഴും കോഫി കൊടുക്കുമ്പോഴും ചൂട് എന്നുള്ളൊരു വാക്ക് ചേർക്കാൻ നാം മറക്കാറില്ല അല്ലേ. ഒരു തണുത്ത ചായ എടുക്കട്ടെ എന്ന് ആരും ചോദിച്ചതായിട്ടൊരു ഓർമ്മയില്ല. ഒരു തണുത്ത കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചതായിട്ടും ഒരു ഓർമ്മ വരുന്നില്ല. ഓക്കെ, വേരിയേഷൻസ് ഉണ്ട്. കോൾഡ് കോഫി ഒക്കെ പിന്നീട് വന്ന സ്റ്റൈലിഷ് സാധനങ്ങളാണ്. പക്ഷേ വെനവർ ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ ചായ ചൂടോടെ എടുക്കട്ടെ, ഒരു നല്ല ചൂട് കാപ്പി എടുക്കട്ടെ എന്ന് മാത്രമാണ് പഠിക്കാൻ നമുക്ക് അറിയുന്നതും അതുപോലെ തന്നെ അങ്ങനെ സ്വീകരിക്കാനും അങ്ങനെ കുടിക്കാനുമാണ് നാം ആഗ്രഹിക്കുന്നത്. ഒരു ആഫ്രിക്കൻ പഴമൊഴി ഒന്ന് കണ്ടു, അതിൽ തുടങ്ങിയതാണ് ഈ ചൂട് ചായയുടെ ചൂട് കാപ്പിയുടെയും ഈ ഒരു ചിന്ത. Coffee and love taste better when it is hot. ശരിയല്ലേ, അത് കാപ്പി ആയാലും ചായ ആയാലും എന്തിന് സ്നേഹബന്ധമായാൽ പോലും അത് സ്വാദിഷ്ടമാകുന്നത് എപ്പോഴാണെന്നോ, അത് ചൂടോടെ വിളമ്പുമ്പോഴാണ്. തണുത്തുപോയാൽ നന്നാവില്ല. പണ്ടൊരു സിനിമയിൽ ശോഭനയും മമ്മൂട്ടിയും കാണാമറിയത്താണത്, എത്രയോ വർഷം മുമ്പുള്ള സിനിമയാണ്. അച്ചപ്പം ഉണ്ടാക്കി, അച്ചപ്പം അത് കറുമുറ കഴിക്കണം, ഇല്ലെങ്കിൽ അത് തണുത്തു പോകും. അതുപോലെയാണ് ഈ സ്നേഹം പറയുന്നത്. അത് നമ്മുടെ മനസ്സിലുള്ളപ്പോൾ, തിളച്ചു മറിയുമ്പോൾ, ചൂടോടെ കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് സ്വീകരിക്കുന്ന ആൾക്ക് ആസ്വാദ്യത ഏറുകയുള്ളൂ. ശരിയല്ലേ, തീർച്ചയായിട്ടും അതെ. അത് കാപ്പിയുടെയും ചായയുടെയും കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിലും ചൂടുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ പരസ്പരം നാം ആസ്വദിക്കുന്നത്. ഇത് ജീവിതത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, കാപ്പി തണുത്തുപോയാൽ അതിന്റെ രുചി കെടുന്നത് പോലെ, സ്നേഹവും പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒളിച്ചു വെച്ചാൽ അതിന്റെ ഊഷ്മളത കുറയും എന്നുള്ളൊരു അർത്ഥത്തിലാണ്. പറയേണ്ട സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സുഖമില്ലാതിരിക്കുന്ന ആളോട് സുഖമാണോ അസുഖം ഭേദമാകട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് അവിടെ ഗുണമാണ്. അതുപോലെ നമ്മൾ പണം നൽകേണ്ട സമയത്ത് പണം നൽകിയാൽ മാത്രമേ അത് ആവശ്യത്തിന് ഉപകരിക്കുകയുള്ളൂ. അവിടെ മാത്രമാണ് ബന്ധങ്ങൾക്ക് ജീവനേകുന്നത്. നാളെ പറയാം, നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് വിചാരിച്ചാൽ മാറ്റിവെക്കപ്പെടുന്ന സ്നേഹത്തിന്റെ ചൂടും നഷ്ടമാകും. അതുപോലെ ബന്ധങ്ങളിൽ മാത്രമല്ല, ചില കാര്യങ്ങളിൽ ആശയങ്ങളിലെല്ലാം നാളെ പറയാമെന്ന് മാറ്റിവെക്കുന്ന സ്നേഹത്തിന് ഇന്നിന്റെ ചൂട് നഷ്ടമാകുമെന്ന് സാരം. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരോട് സ്നേഹം ഇന്ന് തന്നെ പറഞ്ഞോളൂ. ടുഡേ കരുതലുള്ളവരെ ഇന്ന് തന്നെ ചേർത്ത് നിർത്തി നോക്കൂ. കാരണം കാപ്പി ആയാലും ചായ ആയാലും സ്നേഹമായാലും ചൂടുള്ളപ്പോഴാണ് ഏറ്റവും ആസ്വാദ്യകരമായ രുചി ലഭിക്കുന്നത്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു കുഞ്ഞി കവിത കേട്ടു. കുറച്ചു നാളെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കയ്യിൽ കിട്ടുന്നില്ല. പക്ഷെ ഇത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയതല്ലെങ്കിലും രസമുണ്ട്. അദ്ദേഹത്തിന്റെ വരികൾ ഓർമ്മ വന്നു. മരുന്ന് കഴിച്ചു, ശരീരത്തിന്റെ വേദന കുറഞ്ഞു. പക്ഷേ ഒരു വാക്ക് ഇപ്പോഴും ചികിത്സയിലിരിക്കുകയാണ്. എല്ലാ മരുന്നുകളും കുപ്പിയിൽ നിന്ന് ലഭിക്കില്ല, ചിലത് മനുഷ്യരിൽ നിന്നാണ് ലഭിക്കേണ്ടത്. എല്ലാ മുറിവുകളും വീഴ്ചയിൽ നിന്നുണ്ടായതല്ല, ചിലത് വാക്കുകളിൽ നിന്നുമാണ് ഉണ്ടായത്. ആ വാക്കിന്റെ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ നമുക്കൊരു രോഗാവസ്ഥ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തീർക്കാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വാക്കുകൾ അങ്ങനെയാണ്. നമ്മൾ പറയില്ലേ, ഈ പാഴ്ചെടി, നല്ല ഗാർഡൻ, നല്ല കൃഷി, ആ ഇടങ്ങളിൽ ചിലപ്പോൾ പാഴ്ചെടികൾ നിൽക്കും. ഈ പാഴ്ചെടികൾ വേരോടെ പിഴുതെറിയണമെങ്കിൽ അത് വേരുറയ്ക്കുന്നതിന് മുൻപേ തന്നെ ചെയ്യണം. പടർന്ന് പന്തലിച്ച ശേഷം കൃഷിയൊക്കെ നശിപ്പിച്ച് പൂക്കളും എല്ലാം കരിയിച്ച് നല്ല ചെടികളെ പോലും വളർത്താൻ സമ്മതിക്കാതെ ആ വളവും എടുത്ത് അത് പടർന്ന് പന്തലിച്ച ശേഷം വെട്ടി നിർത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത് മുളയിലേ നുള്ളിക്കളയുക എന്നുള്ളത്. അതുപോലെയാണ് ചില ചിന്തകളും ശീലങ്ങളും വാക്കുകളും. പ്രയോഗിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി ആലോചിച്ച് ഉറച്ച ശേഷം മാത്രം പ്രയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ജീവിതം എന്നത് നമുക്കൊരിക്കലും ഒരു വാറന്റീസ് ഓർ ഗ്യാരണ്ടീസ് തരുന്നതല്ല. അതിങ്ങനെ സാധ്യതകളും അവസരങ്ങളും മാത്രമേ നമ്മുടെ മുന്നിൽ കൊണ്ടു തരാറുള്ളൂ. അത് വിജയകരമാക്കി തീർക്കേണ്ടത് നമ്മുടെ ശീലങ്ങളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ വാക്കുകളാണ്. ഒരു ഒരു നല്ലൊരു ഐഡിയ കിട്ടി. അതായത് എനിക്ക് തീരെ സമയമില്ല എന്നൊരാൾ പറയാണ്. എനിക്ക് തീരെ സമയമില്ല, എന്തുകൊണ്ട് എനിക്ക് സമയമില്ല? എന്നെ വെറുക്കുന്നവരെ വെറുക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ ആ സമയം ഞാൻ എന്തിനുപയോഗിക്കുന്നു? എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ ഞാൻ ആ സമയം ഉപയോഗിക്കുന്നു. അത്രയും അധികമാണ് ബന്ധങ്ങളുടെ ഗാഢത, വിശ്വാസ്യത ഉടലെടുക്കുന്നത്. എപ്പോഴും ഓർക്കുക, വാക്കിൽ നിന്ന് തുടങ്ങുന്നതാണ് എല്ലാ ജീവിത ബന്ധങ്ങളും. ഹാഫ് ഓഫ് യുവർ ബ്യൂട്ടി കംസ് ഫ്രം ദ വേർഡ് യു സ്പീക്ക്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ നടന്നത് രാജ്യവ്യാപക ഗൂഢാലോചനയെന്ന CBI. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. കേരളത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MP JB മെത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നടന്നത് വൻ ആസൂത്രണവും രാജ്യവ്യാപക ഗൂഢാലോചനയുമെന്ന CBI. പിന്നിൽ പരീക്ഷാ വിദഗ്ധരും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടത്തിപ്പുകാരും ഇടനിലക്കാരും ഉൾപ്പെട്ട വൻ ശൃംഖല എന്ന കുറ്റപത്രത്തിൽ പറയുന്നു. ചോർച്ചയുടെ ഉറവിടം മഹാരാഷ്ട്രയാണെന്നും കുറ്റപത്രത്തിലുണ്ട്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസായതിൽ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ബിൽ യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കാവലൊരുക്കുമെന്ന് അമിത്ഷാ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയും മോദി സർക്കാർ വെറുതെ വിടില്ല. കുറ്റവാളികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പൊതുപരീക്ഷകളുടെ പവിത്രത ലംഘിക്കാൻ മുതിരുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ലാണിതെന്നും നമ്മുടെ യുവജനങ്ങളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും ഈ ബിൽ സംരക്ഷിക്കുന്നുവെന്നും അമിത്ഷാ. രാഹുൽഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി സ്പീക്കർ. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളും ഇഡിയറ്റ് പരാമർശവുമാണ് നീക്കിയത്. ജന്തർമന്ദർ പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഡൽഹി പോലീസ് നടപടിയിൽ രാഹുൽ അമിത്ഷായ്ക്കെതിരെ ലോക്സഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്ക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയെന്നും അല്ലെങ്കിൽ വെടിവയ്പ് നടന്നത് അദ്ദേഹം അറിഞ്ഞില്ലെന്നും രാഹുൽ. രാഹുലിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഭരണകക്ഷി MP ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയായിരുന്നു. E20 പെട്രോൾ ഉപയോഗിച്ചാൽ BS3 വാഹന ഭാഗങ്ങൾക്ക് കേടുവരാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. 2005 ഏപ്രിൽ 1 2016 ഇടയിൽ നിർമ്മിച്ച BS3 വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കേടുവരാം. പതിവ് സർവീസിംഗിനിടെ ഈ ഭാഗങ്ങൾ എളുപ്പത്തിൽ മാറ്റാമെന്നും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 2 മാസമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മുഖ്യമന്ത്രി VD സതീശന് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. മുഖ്യമന്ത്രി പറയുന്നതുപോലെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ല. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ ഉപദേശം കൊടുക്കുന്നതെന്ന് അറിയില്ല. സർക്കാരിനോട് മത്സരിക്കാൻ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ടെന്നും KS ഹംസ. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ ലോക്കിംഗ് സംവിധാനത്തിൽ തകരാറുകളൊന്നുമില്ലായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. ബോയിംഗ് നടത്തിയ വിശദ പരിശോധനയിൽ തകരാറുകളൊന്നും കണ്ടെത്താനായില്ലെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. JB മെത്തർ MP ചോദ്യത്തിനാണ് മറുപടി. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി. ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തും. മധ്യേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനെതിരെ US വ്യോമാക്രമണം തുടങ്ങിയതായി റിപ്പോർട്ട്. ജോർദനിൽ US സൈന്യത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഇറാൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് US വ്യോമാക്രമണം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരും വെള്ളാർമല സ്കൂൾ അധ്യാപകരും മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളുമായി എത്തി. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറിന് വെള്ളി. 2ാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ശ്രീശങ്കറിന്റെ 2ാം വെള്ളി മെഡൽ നേട്ടമാണ് ഇത്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും അസ്ഥിര കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മഴയ്ക്കൊപ്പം പൊടിപടലങ്ങൾ ഉയരുന്നതിനും കാഴ്ചയുടെ ദൂരപരിധി കുറയുന്നതിനും സാധ്യതയുണ്ട്. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 7:05.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്എം.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ജൂലൈ 30, അങ്ങനെ ഒരു മറ്റൊരു വ്യാഴാഴ്ച കൂടെ മാസ അവസാനത്തിലേക്ക് കടക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ലോകത്തെ സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അല്ലേ അക്ഷയ്? നമ്മളെ കേട്ടുകൊണ്ട് ഒരുപാട് പേര് റോഡിലൂടെ യാത്ര ചെയ്ത് പോകുന്നുണ്ടാവും. അസ്ഥിര കാലാവസ്ഥയാണ് ഇന്ന് എന്ന് കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് പെട്ടെന്നൊരു പൊടിപടലം ഉണ്ടാകാം, പെട്ടെന്ന് പൊടിക്കാറ്റ് വീശിയേക്കാം, പെട്ടെന്നൊരു മഴ വന്നേക്കാം, ചൂടൽപ്പം കൂടിയേക്കാം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥാ രീതികളൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ രാവിലെ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. സൈൻ ബോർഡൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു വീക്കെൻഡിലേക്ക് കൂടി പതുക്കെ പോവുകയാണ് അല്ലെ. വ്യാഴാഴ്ച ആയിരിക്കും നിന്ന്, ഞാൻ ബുധനാഴ്ച എന്നുള്ള ഒരു ഓർമ്മയിലായിരുന്നു രാവിലെ. അല്ല, വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ പതുക്കെ
0: പോയിട്ടുണ്ട്. എനിക്ക് അമേരിക്കക്ക് ആയുധം തീർന്നതായിട്ട് അവർ നിർത്തി തരുന്ന
1: അത് അവര് പറഞ്ഞായിരുന്നു. ജെ ഡി വാൻസ് തന്നെ പറഞ്ഞായിരുന്നു മിസൈലിന്റെ അപര്യാപ്തത ഉണ്ട്, അതുകൊണ്ട് നിർത്തുന്നതാണെന്ന രീതിയിലുള്ള ഒരു സംസാരവും വന്നിരുന്നു അതിനിടയിൽ. പക്ഷേ ട്രംപ് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്തായാലും ഇന്നലെ വളരെ കഠിനമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോർദനിലേക്ക്, ഇറാനിലേക്ക്, ഇറാഖിലേക്ക്, യു എസിന്റെ ഭാഗത്തുനിന്ന്, അങ്ങനെ സംയുക്ത ആക്രമണം സൗദിയുടെ ഭാഗത്തുനിന്ന് ഒക്കെ ആയിട്ട് വലിയ ആക്രമണം നടന്ന ദിവസമാണ് ഇന്ന്. ഇന്നും ട്രംപിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ആക്രമണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചടിക്കാനാണെങ്കിൽ അതിന്റെ ഇരട്ടിയിൽ ചാരമാക്കി കളയും. ആ രീതിയിലുള്ള പരാമർശം വരെ ട്രംപ് നടത്തിയിട്ടുണ്ട്. എന്തായാലും യുദ്ധ വാർത്തകളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളൊക്കെ നൽകിയ തലക്കെട്ടിലേക്കൊന്ന് നോക്കാം. സഭ ഇളകി അമിത്ഷായ്ക്കെതിരെ രാഹുൽ, ഇന്നലെ ലോക്സഭ കാണണമായിരുന്നു, ആകെ ഇളകി മറിഞ്ഞ് എന്തൊക്കെ ഇഡിയറ്റ് എന്നൊക്കെ ആയിരുന്നു പരാമർശം വന്നത്. അത് സഭാരേഖയിൽ നിന്ന് നീക്കണമെന്ന് സ്പീക്കർ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു സഭയിൽ, കേട്ടോ, കയ്യടിക്കുകയായിരുന്നു. അതായത് ഇതിനെ ഉപമിച്ചത് എങ്ങനെയാണെന്നറിയോ, അർജന്റീനയുടെ മത്സരം എപ്പോഴും പിന്നിൽ നിന്നിട്ട് അവസാനത്തെ 85-ാം മിനിറ്റിൽ ഗോളടിക്കുന്ന ഒരു അർജന്റീന ഉണ്ടല്ലോ, ആ അർജന്റീനയെ പോലെയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഈ നീറ്റ് വോട്ട് ചോരി പോലെ നീറ്റ് ചോരിയും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഈ നോട്ട്സ് മുഴുവനും പ്രിയങ്ക ഗാന്ധി ചോരി നടത്തിയോ, എന്നിട്ടാണോ പ്രിയങ്ക ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്ന രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും ഉരുളക്കുപ്പേരി പോലെ ഓരോരോരോ മറുപടിയും ഓരോ ചോദ്യങ്ങളും കൊടുക്കുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ ലോക്സഭയിൽ കണ്ടു. ചിരിക്കുന്നുണ്ടായിരുന്നു സ്പീക്കർ, ഓമ്പറ്റിലേക്ക് ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സ്പീക്കറെ വരെ ചിരിപ്പിച്ച രീതിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പരാമർശവും സംസാരവും ഒക്കെ നീളുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഇഡിയറ്റ് പരാമർശം. കുട്ടികൾ പറഞ്ഞു, ഉത്തരേ ഇവരെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക, ഇവർ ഇഡിയറ്റുകളല്ലേ എന്ന് കുട്ടികളെ കോട്ട് ചെയ്തിട്ട് രാഹുൽ പറഞ്ഞാണ്. പക്ഷേ സഭയ്ക്കകത്ത് എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സഭാരേഖയിൽ നിന്ന് അത് നീക്കിയിട്ടുണ്ട്. അമിത്ഷായുടെ കൈകളിൽ വിദ്യാർത്ഥികളുടെ രക്തമുണ്ടെന്ന് രാഹുൽ പ്രസംഗം തുടരാൻ അനുവദിച്ചില്ല. അമിത്ഷായാണ് വെടിവയ്പ്പിന് ഉത്തരവിട്ടത്, അതല്ലെങ്കിൽ അദ്ദേഹം സഭയിലെത്തിയിട്ട് പറയണം എന്ന രീതിയിലാണ് രാഹുൽ. പ്രധാനമന്ത്രിയും സഭയിലില്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഭയിലില്ല, അതെന്താണ് അവർ വരാത്തതെന്നാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അവർക്കത് ചോദിക്കാലോ.
0: തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ PXC പരീക്ഷയുടെ ക്രമക്കേട് 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയതിനു പിന്നാലെ ആസൂത്രണ ഗൂഢാലോചന. അതിലെനിക്കൊന്നും വലിയ രീതിയിലുള്ള ഇത് നടക്കുന്നുണ്ട് അല്ലേ?
1: അതെ അതെ, അത് നീറ്റ് പരീക്ഷയിലും ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നവരുടെയും ആ ഒരു നെക്സസ് ഇല്ലാതെ ഇതൊന്നും സാധ്യമല്ലല്ലോ. ഇത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുന്നതല്ലോ, ഇതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒറ്റുകൊടുക്കുന്നത്. എന്തായാലും അമിത്ഷാ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പൊതുപരീക്ഷ ബില്ല് ഇതാ ലോക്സഭ പാസാക്കിയിരിക്കുന്നു, ഇന്ന് രാജ്യസഭയിൽ ആ ബില്ല് ചർച്ചയ്ക്ക് വരും. കുട്ടികൾക്കൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിന് എന്തെങ്കിലും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള നിയമവും നിർമ്മാണവും ഒക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ എപ്പോഴും യുവജനങ്ങൾക്കൊപ്പമാണെന്നുള്ള വാക്ക് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഡിജിറ്റൽ പ്രൈവസി ഏകദേശം കുറേയധികം ടെലിഗ്രാം ചാനലുകളും വെബ്സൈറ്റുകളും
1: 1623 ഇന്നലത്തെ നമ്പർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ഇത്രയധികം ലോക്ക് ചെയ്തു.
0: ടെലിഗ്രാം ഓൾമോസ്റ്റ് ഒരു 5000-ത്തിനടുത്ത് ടെലിഗ്രാം ചാനലുകളാണ് പൂട്ടിയേക്കുന്നത്. വെബ്സൈറ്റ് പറഞ്ഞ പോലെ ഇപ്പം 1000-ന് മേലെയാണ്. ഇത് ഇന്ത്യയിലെ കണക്കാണ്, ഇന്ത്യയിലെ മാത്രം കണക്കാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ ഫേക്ക് ആയിട്ടുള്ളതും ഒക്കെ ദിവസം പൊട്ടി മുളച്ചോണ്ടിരിക്കുകയാണ് ഡിജിറ്റലിൽ നോക്കുകയാണെങ്കിൽ.
1: യെസ്, നമ്മളെ ഓപ്പറേഷൻ തൂഫാനിന് പിന്നാലെ അഴിമതിക്കെതിരായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന വിജിലൻസ് കമാൻഡ് അത് വരുന്നില്ലേ, അതിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിവിൻ പോളി വരുന്ന ഒരു വാർത്തയുണ്ട്. അതിൽ നവിൻ പോളി എന്ന നാവുപിഴ അദ്ദേഹത്തിന് രമേശ് ചിന്നത്തിലേക്ക് വന്നിരുന്നു. സിനിമാ താരം നിവിൻ പോളിയെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ആക്ഷൻ ഹീറോ നവിൻ പോളി എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഇതിനൊക്കെ ഇത്രയും വലിയ ട്രോള മാത്രം എന്താണുള്ളത്? നമ്മൾ ആരെ സംസാരിക്കുമ്പോഴേ നിവിൻ പോളി നവിൻ പോളിയാവും, പല പല വാക്കുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് അതൊക്കെ അതിന്റെ ഒരു രസത്തിൽ എടുത്തു കളയാന്നല്ലാതെ അത് വലിയ ഒരു ആക്ഷേപഹാസ്യമായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
0: എന്താ വെച്ചിപ്പം രമേശ് ചെന്നിത്തല ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് തെറ്റിയല്ലോ. അത് മാത്രല്ല, പക്ഷെ രമേശ് ചെന്നിത്തല എനിക്ക് സത്യം പറഞ്ഞല്ലോ അദ്ദേഹം നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയായിരുന്നു കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞപ്പോ ആൾക്കാരെല്ലാം ചിരിച്ചു,
1: നമ്മളങ്ങനെ വീണ് കഴിഞ്ഞാൽ ആദ്യം ചിരിച്ചില്ലേ.
0: അപ്പൊ അദ്ദേഹം വിചാരിച്ച് പറഞ്ഞതിന് വേണ്ടിട്ട് എല്ലാരും ചന്ദ്രിച്ചിട്ടുണ്ട്. നിഷ്കളങ്ക ചിരി, എത്ര വട്ടം ഞാൻ വീഡിയോ കണ്ടേ.
1: അല്ല അദ്ദേഹത്തിന്റെ അവർക്ക് ഈഗോ ഹേട്ടാവാത ആ വിഷയമൊക്കെ അങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ രസമാണ്. ഇത് കാണാൻ വേണ്ടിട്ട് എല്ലാവർക്കും നാക്കുപിഴ വരും. എനിക്കൊന്നും എന്തായാലും നിവിൻ പോളി എന്നൊരു പത്രാവശ്യം പറയുമ്പോൾ നമുക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നവിൻ പോളി എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. മന്ത്രിമാരുടെ പേര് പറയാം. കഴിഞ്ഞ ദിവസം പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞിട്ടേ നമുക്ക് ശീലമുള്ളൂ. പക്ഷെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പ്രഹ്ലാദ് ജോഷി എന്നാണ്, അങ്ങനെ തന്നെ പറയണം. അത് പറയാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നൊന്ന് ആലോചിച്ചോക്കൂ. അപ്പൊ നമുക്കും അത് തെറ്റിപ്പോവും. തെറ്റുപറ്റുന്നത് എന്താ പറയാ, മനുഷ്യ സഹജമാണ്. നമുക്കത് പുറത്തു കൊടുക്കാം.
0: ഇപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ്. അപ്പൊ അവർക്ക് അവരവരുടെ പേരുകൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അവർ
1: പറയാറുണ്ട്.
0: നമ്മൾ പൊതു മേഖലയിലുള്ള സിനിമ കായികം
1: അതുകൊണ്ടാണ് തിരുവഞ്ചൂരിന് നസ്രിയയുടെ പേരൊക്കെ പറയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. കാരണം പറഞ്ഞ് ശീലിച്ച നമുക്ക് പോലും തെറ്റുന്നുണ്ട്. അപ്പൊ അതല്ലാത്തവർക്ക് നമുക്കിപ്പോ രാഷ്ട്രീയക്കാരുടെ പേര് നമുക്ക് തെറ്റാറില്ലേ, അത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ഇന്നലെ മഴ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വയനാട് മുണ്ടക്കൈ ചുരൽമല അതൊക്കെ ഉണ്ടായ കാലമാണ്, പ്രളയം ഉണ്ടായ കാലമാണെന്ന്. അതിന്റെ നോവ് ഓർമ്മകളുടെ ദിവസമാണ്, രണ്ട് വർഷമായിരിക്കുന്നു. ഉരുളിന്റെ ഭീകരമായിട്ടുള്ള ഓർമ്മകൾക്ക് മേൽ മറവിയുടെ കമ്പളം പുതയ്ക്കുകയാണ് നാട്. 298 പേരെ എന്നേക്കുമായി ഇല്ലാതാക്കിയ മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിന് ഇന്ന് രണ്ടാണ്ട്. 2024 ജൂലൈ 30 പുഞ്ചിരിമട്ടം മലയുടെ ഉച്ചയിൽ നിന്ന് അടർന്നു വന്ന ഉരുൾ ഇല്ലാതാക്കിയവരിൽ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. രണ്ട് വർഷങ്ങൾക്കിപ്പുറം കുട്ടികളെല്ലാം ഉറ്റ ബന്ധുക്കളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ വെള്ളാർമല സ്കൂളിലെ കുറേ കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് രാവിലെ അവിടെ ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ജീവൻ നഷ്ടമായ 249 പേരുടെ ഓർമ്മയിൽ ആ നാട്ടുകാർ ഒത്തുചേരുന്നൊരു വിഷ്വലൊക്കെ ഞാൻ ഈ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു മാഷ് ഉണ്ണിമാഷൊക്കെ ഉണ്ടല്ലോ വെള്ളാർമല സ്കൂളിൽ, ആ ഉണ്ണിമാഷ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ജനങ്ങളും അവിടെ എത്തിയിട്ട് അവരുടെ കൂടെ തലേദിവസം വരെ ഉണ്ടായിരുന്ന ഒപ്പം ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു സ്കൂൾ തന്നെ ഇല്ലാതാകുന്ന അതിൻ്റെ ആ നദി കൊണ്ടുപോയത് ആ ഉരുൾപൊട്ടൽ നഷ്ടമായതിൻ്റെ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുകയായിരുന്നു ടി വിയിൽ. ഇപ്പോൾ
0: നല്ല നമ്മളെയൊക്കെ നടുക്കിയ ഒരു വിഷയമായിരുന്നു, ഒരു നടുക്കിയ ഒരു പ്രകൃതി ദുരന്തം തന്നെയായിരുന്നു ചുരൽമലയിൽ അന്ന് ഉണ്ടായിരുന്നത്. ഒരു പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു. അപ്പം രണ്ടു വർഷം കഴിഞ്ഞല്ലേ
1: ശരിക്കും. അത് രാവിലെ ഇങ്ങനെ വാർത്ത വരുന്നുണ്ട്, അവിടെ എവിടെയോ ഉരുൾപൊട്ടി, വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്, ഒരു ചുമന്ന കളറിൽ കലക്ക വെള്ളം പോലെ വരുന്നുണ്ട്, എവിടെയോ കാട്ടിൽ ഉരുൾപൊട്ടി, ആ രീതിയിലാണ് ഫസ്റ്റ് വാർത്തകൾ വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഉരുൾപൊട്ടൽ മേഖലയാണല്ലോ, ഇടയ്ക്ക് ഉരുൾപൊട്ടും. പിന്നെ പിന്നെ വരുന്ന വാർത്തകൾ, ഒരു നാടില്ല, ഒരു ഗ്രാമമില്ല, ഒഴുകിപ്പോയ മനുഷ്യരെ കുറിച്ച് വരില്ല. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെ നഷ്ടപ്പെട്ടിട്ട് പ്രവാസിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇന്നിപ്പോ അവിടെ ഒരു ബേക്കറി, നാട്ടുകാരൊക്കെ സഹായിച്ച് നല്ല ബേക്കറി ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും നഷ്ടത്തിന്റെ കഥകൾ മാത്രമേ അവിടെ പറയാനുള്ളൂ. ഓരോ മഴക്കാലവും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ദുരിതത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്.
0: നമ്മുടെ നിതിൻ ഗഡ്കരി, നമ്മുടെ ഈ BS3 വാഹനത്തിന് ഈ 20 പെട്രോളിന്റെ കാര്യത്തിന് അതൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് പ്രശ്നമാണെന്നാണ് പറഞ്ഞത്.
1: പ്രശ്നമാണെന്നാണ്, അതായത് 2016 2003 ഇടയിലുള്ള വാഹനങ്ങൾക്ക് ഇത് പ്രശ്നമാണ്. അദ്ദേഹം പറയുന്നത് ഇത് സർവീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാഹന ഭാഗങ്ങളൊക്കെ മാറ്റിയാൽ മതി, അപ്പൊ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. അപ്പൊ സംഭവം ഉണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലം ഞാൻ കറക്റ്റ് ആ പീരീഡ് ഞാൻ ഒന്ന് പറഞ്ഞത്, 2005 April 1 2016 ഇടയിൽ നിർമ്മിച്ച BS3 വാഹനങ്ങളിൽ E10 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കേടുവരാം, പതിവ് സർവീസിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഭാഗം ഒന്ന് മാറ്റിയേക്കുന്നു പറഞ്ഞാൽ മതിയാണ്.
0: പോകുമ്പോണോന്നാണ് അർത്ഥം പറയുന്നത്. 10, 20, 25 കൊടുത്ത് ആളുകൾ ഒരു മിഡ് റേഞ്ച് വാഹനം മേടിച്ചിട്ട് അതിനെ വീണ്ടും പാട്ടൊക്കെ മാറി കൊണ്ടുപോകണം പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് സാർ.
1: ശരിക്കും അത് തന്നെയാണ് രാജ്യസഭയിൽ ചോദിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പൊ കോൺഗ്രസ് ജനതാ പാർട്ടി പോലെ വേറൊരു EJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഈ ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഈ ഒരു തിരിമറിയോ ഇതിനെതിരെയായിട്ടാണ് വരുന്നത്. എന്നാലും BJP കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്ഥാന BJP എന്നുള്ള ഒരു വാർത്ത, തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി വേണ്ട വിധം പ്രതിരോധിച്ചില്ല എന്ന BJPയിൽ വിമർശനം, പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായെന്ന് വരെ നേതാക്കൾ പറഞ്ഞു. വിവാദം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരോപണ വിധേയർക്ക് വ്യക്തിപരമായി മാനനഷ്ടത്തിന് നടപടിയെടുക്കാമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗത്തിലായിരുന്നു ഇങ്ങനൊരു വിമർശനം. അതായത് ഫണ്ട് തിരിമറി വന്നിട്ടും പാർട്ടി നേതൃത്വം അതിനെ പ്രതിരോധിച്ചില്ല, അതിന് മറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റ് പാർട്ടികൾക്കിടയിലോ അങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിൽ സംസാരിക്കണമായിരുന്നു. പക്ഷെ ഇവരൊന്നും സംസാരിച്ചില്ല. മൗനം ചിലപ്പോൾ സമ്മതമാണെന്ന് പറയാറുണ്ടല്ലോ, അതാണ് കുറ്റപ്പെടുത്തലായിട്ട് വന്നിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണത്തിന് 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത
1: വന്നിട്ടുണ്ട്.
0: കേരള സർക്കാർ,
1: കേരള സർക്കാരിന്റെ 10 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം. എന്തായാലും ശമ്പളം കൂട്ടാൻ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ശമ്പളം കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ കാലാനുസൃതമായിട്ട് ഓരോ മേഖലയിലും ശമ്പളം വേണം അല്ലെ, നമ്മൾ തന്നെ ആഗ്രഹിക്കാറുണ്ട്. നമുക്ക് നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇൻക്രിമെന്റ് ഒക്കെ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
0: കാരണം അത് നമ്മളെ പണിയെടുക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനും അങ്ങനെ അതിനൊക്കെ എല്ലാ വർഷവും എന്തിനാ എല്ലാ മാസവും എന്തെല്ലാം സാധനങ്ങൾക്ക് വില കൂടുന്നു, ആ ഒരു ശമ്പളം വെച്ച് എങ്ങനെയാണ് അത് മുന്നിലേക്ക് പോകാൻ പറ്റുന്നത്? പക്ഷെ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു വാർത്ത രാവിലെ വായിക്കേണ്ടി വന്നു.
1: ഒരു ബാങ്കിങ് വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ മിനിമം ബാലൻസ് പിഴയിലൂടെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകൾ ഒരു വർഷം ഉപയോക്താക്കളിൽ നിന്ന് നേടിയത് എത്ര കോടി രൂപയാണെന്ന് അറിയോ? 7,117 കോടി രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പിന്നെ സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിലായിട്ട് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ ഈടാക്കിയ മൊത്തം തുകയാണ് 7,000 കോടിക്ക് മുകളിൽ ഒരു വർഷം കേട്ടോ. സ്വകാര്യ ബാങ്കുകൾ 4,948 കോടി രൂപയും പൊതുമേഖലാ ബാങ്കുകൾ 2,137 കോടിയുമാണ് ഇത്തരത്തിൽ ഈടാക്കിയതെന്ന് രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. 12 പൊതുമേഖലാ ബാങ്കുകളിൽ 10 സേവിങ്സ് ബാങ്ക് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. 2 ബാങ്കുകൾ ബാങ്ക് ബോർഡ് അംഗീകാരത്തോടെ പിഴ ഈടാക്കുന്നതിൽ ഇളവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നമ്മളെപ്പോഴും പറയാറില്ലേ, എന്തിനാണ് രാജ്യസഭ അല്ലെങ്കിൽ എന്തിനാണ് ലോക്സഭ, എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്? പൊതുജനത്തിന് അറിയാൻ പറ്റുന്ന, പൊതുജനം അറിയേണ്ട പല ചോദ്യങ്ങളും നമ്മുടെ എം പിമാർ അവിടെ ചോദിക്കുകയും അതിന് അക്കമിട്ട് കണക്ക് സഹിതം മന്ത്രിമാർ ഉത്തരം പറയേണ്ട ബാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ലോക്സഭയായാലും രാജ്യസഭയായാലും.
0: തീർച്ചയായിട്ടും ഇത്തവണത്തെ ഓണത്തിന് നാടൻ പച്ചക്കറികൾ കിട്ടാതായേക്കും എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വലിയൊരു വർഷത്തിലേക്ക് നമ്മുടെ നല്ല
1: ഇതുവരെ കിട്ടിയിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അല്ലേ, വിഷം കലർന്ന പച്ചക്കറികൾ കഴിച്ച് കഴിച്ച് ശീലിച്ച് നമുക്ക് നാടൻ പച്ചക്കറികൾ അപ്പൊ എവിടെ നിന്നാണ് കിട്ടിയിരുന്നത് എന്ന ചോദ്യത്തിനും കൂടെ
0: നാടൻ പച്ചക്കറികൾ കിട്ടാതായേക്കും എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വലിയൊരു വർഷത്തിലേക്ക് നമ്മുടെ നല്ല
1: ഇതുവരെ കിട്ടിയിരുന്നു എന്നാണ് എന്റെ ചോദ്യം. കേരളത്തില് അല്ലേ, വിഷം കലർന്ന പച്ചക്കറികൾ കഴിച്ച്

0: സിറ്റീസിലൊക്കെ ജീവിക്കുന്നവര് അവർക്ക് എത്രമാത്രം നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കിട്ടും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങള് ടൗൺ ആണ്, പക്ഷെ അവിടുന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം
1: നാടൻ
0: ഉണ്ടാവും. എല്ലാവരും വീട്ടിൽ നിന്ന്, അവിടെ വീട്ടിൽ നിന്ന് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, അവര് കൊണ്ടുവരും, അവരോരോ ആൾക്കാരിന്ന് വിൽക്കുക. നമുക്ക് ഫ്രഷ് സാധനങ്ങൾ അവിടെ പോയി മേടിക്കുക. പക്ഷെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കോ കോഴിക്കോടിലേക്ക് ചെല്ലുമ്പോൾ സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഇതിനുള്ള ഒരു യാതൊരു മാർഗവുമില്ല, അവർക്ക് പോയി മേടിക്കാനും പറ്റില്ല.
1: അപ്പൊ
0: അത് സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എല്ലാവർക്കും ഫ്രഷ് പച്ചക്കറികളും
1: ഫ്രൂട്ട്സും
0: തീർച്ചയായിട്ടും. അപ്പൊ ഓണത്തിന് എന്ന് പറഞ്ഞ വിനോദ പറഞ്ഞ കറക്റ്റാണ്, എന്തിനാണ് പ്രത്യേകം അങ്ങനെ എടുത്ത്
1: പറയുന്നത്? കുന്നംകുളം ചന്ത, വാണിയംകുളം ചന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓണക്കാലത്ത് കുറെ സജീവമാകുന്ന ചന്തകളാണ് അതൊക്കെ. വാണിയംകുളം ചന്തയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ എല്ലാ ആടുമാടുകളടക്കം എല്ലാം കിട്ടുന്ന ഒരു വലിയ ചന്തയായിട്ടാണ് വാണിയംകുളം ചന്ത.
0: ഓണച്ചന്ത സർക്കാർ കൊണ്ടുവരുന്നത് അപ്പം ഈ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ
1: ഉറപ്പായിട്ടും. അല്ലാതെ എന്താണ്, ചിലതൊക്കെ ആലപ്പുഴ ഉൾപ്പെടെ ചില ഭാഗത്ത് കൃഷി ചെയ്തിട്ട് സാധാരണ കർഷകരുടെ അടുത്ത് നമ്മൾ കൊണ്ടുവന്നു, പക്ഷെ അതൊന്നും നമ്മുടെ ഇതിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇനിയിപ്പോ ഓണക്കാലാകുമ്പോൾ സദ്യ കൂടും, വിവിധ അസോസിയേഷനുകളുടെ പരിപാടികൾ ഉണ്ടാവും. ഓണ സദ്യക്ക് തന്നെ വേണം സർക്കാരിന്റെ പരിപാടികൾ ഉണ്ടാവും, അസോസിയേഷനുകൾ, വീടുകളില്, ക്ലബുകളില് തുടങ്ങി പല പല. നമ്മൾ ഇവിടുത്തെ നോക്ക്, ഓണത്തിന് എത്ര നാട്ടിൽ നിന്ന് എത്ര വലിയ ഫ്ലൈറ്റുകൾ, എത്ര സാധനങ്ങളാ വരുന്നത്. ഇപ്പൊ ഹോർമോൺസിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാരണം ഇനി ഫ്ലൈറ്റിലാണ് ഇത് വരുന്നത്, അത് എത്താനുള്ള പിന്നെ വൈകല്, ആ സാധനങ്ങളുടെ കുറവ്, അതെല്ലാം ബാധിക്കും. അപ്പോഴാണ് ഈ വില കൂടുകയും ചെയ്യുന്നത്.
0: സാമ്പാർ എങ്ങനെ വേണേലും
1: രണ്ട് കഷ്ണം കുറഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാം. എന്നാലും കഷ്ണം കുറഞ്ഞതല്ല, വേറൊരു വാർത്ത വന്ന ബിരിയാണിക്കടയിൽ യുവാക്കളുടെ കൂട്ടയടി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു, രക്ഷപ്പെടുന്നതിനിടെ അപകടം ഉണ്ടായി എന്നിട്ട് ആളൂരിൽ നിന്നാണ് ഈ വാർത്ത. വായിക്കല്ലേ പ്ലീസ്, സ്ഥലം പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട്. ഇല്ല, കൊല്ലംകാരെ നിങ്ങൾ മാത്രമൊന്നും അല്ല, ഇത് കേരളത്തിന്റെ മൊത്തം എല്ലാ സ്ഥലത്തും ഉള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട്. ആളൂരിലെ വയനാടൻ ബിരിയാണിക്കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ അടിപിടി ഉണ്ടായി. ആളൂർ കനാൽപാലം സ്വദേശി അരയാമ്പള്ളി വീട്ടിൽ സനീഷ്, അതുപോലെ ബെഞ്ചമിൻ അവരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അടിപിടി കണ്ട് പരിസരത്തുണ്ടായിരുന്നവർ പോലീസിനെ വിളിച്ചതോടെ ബുള്ളറ്റിൽ രക്ഷപ്പെട്ട പ്രതികൾ കുറച്ചുമ്പോൾ കാനയിൽ വീണിട്ട് അപകടത്തിൽ പെട്ടു എന്നാണ് പറയുന്നത്. ആളുകളുടെ അടി മേടിച്ചിട്ട് ഓടി, പിന്നെ ബൈക്ക് കാനയിൽ വീണു. ചിരി വരുന്നുണ്ട്, പക്ഷെ എന്തിനാണല്ലോ ഒരു ബിരിയാണിയുടെ
0: പേരിലൊക്കെ. കാട്ടുപോത്തിന്റെ ആക്രമണം കൊല്ലത്ത് വയോധിക ധാരണ അന്ത്യം, അവിടെയും ഒരു വേറൊരു വിഷയം.
1: ശരിക്കും ഈ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥമൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ നിലനിൽക്കുമ്പോഴും മനുഷ്യനാണോ ഇതൊരു വലിയൊരു എക്സിസ്റ്റൻസിന്റെ ഒരു പ്രശ്നമാണ്. ആരാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആരാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യരെന്നൊരു ചോദ്യം കൂടി വരുന്നു. മനുഷ്യന്റെ സ്ഥലത്തേക്ക് കൂടുതലായിട്ട് കാട്ടുമൃഗങ്ങളും കാടും കയറി വരുമ്പോൾ മനുഷ്യൻ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്? മനുഷ്യജീവനും വലിയ വിലയില്ല എന്നുള്ള ചോദ്യത്തിനും കൂടി സർക്കാരുകൾ ഉത്തരം പറയേണ്ടതാണ്.
0: കുളത്തപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആലോചിക്കുന്നത്. കൊല്ലത്ത് കാടുള്ള സ്ഥലങ്ങളുണ്ടോ?
1: കുളത്തപ്പുഴ
0: അല്ലേ? അപ്പൊ അവിടെ നിരന്തരമായിട്ട് കാട്ടുപോത്തിന്റെ ശല്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു.
1: ഭയങ്കര കാടുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ ഭാഗം കുളത്തപ്പുഴ. ആ ഭാഗത്തൊക്കെ കാട് നല്ല വനമേഖല തന്നെയാണ്. അവിടുന്ന് കാട്ടുപോത്ത് വന്നിരിക്കുന്നത് അല്ലേ?
0: അതെന്നെ അവിടെ നിന്നാണ് ഈ കൊല്ലത്തിലെ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്.
1: മയക്കുമരുന്നിന്റെ ഒരു വാർത്ത എന്താണെന്നറിയോ? കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ കൈകോർക്കൽ ഒരു വർഷത്തിനിടെ പിടിച്ചത് 1300 കോടിയുടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വാർത്ത. എങ്ങനെയാണല്ലേ ഈ വാർത്തയ്ക്ക് നമുക്ക് വായിക്കുമ്പോൾ ഒരു ആശങ്കയും ഭയവും ഒരു സങ്കടവും ഒക്കെ ഉണ്ട്. കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ സഹകരണം വഴിതെളിച്ചത് 1300 കോടിയുടെ മയക്കുമരുന്ന് വേട്ടയ്ക്ക്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രമാണ് ഈ ഓപ്പറേഷനുകൾ നടന്നത്. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1000 കോടി രൂപയുടെ ലഹരി ഗുളികകൾ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ഡൽഹിയിൽ പിടികൂടിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. കൊച്ചി ഹെഡ്ക്വാർട്ടേഴ്സ് കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റ് ആണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ള രണ്ട് മലയാളികളെ കേരളത്തിൽ നിന്ന് പിടികൂടാൻ സഹായിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 1000+ കോടിയുടെ മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്, വിദേശത്തേക്ക് കയറ്റാൻ ശ്രമിച്ചതടക്കം പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, വലിയൊരു ഓരോ ദിവസവും ഓരോ മിനിറ്റിലും വിജിലന്റ് ആയിരിക്കേണ്ട ഒരു വാർത്ത.
0: തീർച്ചയായിട്ടും നമ്മുടെ കോമൺവെൽത്തിലേക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു വെള്ളിയോടെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്.
1: ശ്രീശങ്കറിന്റെ വെള്ളി, മലയാളി താരത്തിനാണ് വെള്ളി മെഡൽ ലഭിച്ചിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിലെ ശ്രീശങ്കറിന്റെ 2ാമത്തെ വെള്ളി മെഡൽ കൂടിയാണ്. എന്തായാലും മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്, അഭിമാന നേട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. ബിരിയാണി വിളമ്പാൻ പണ്ടില്ലാതെ സർക്കാർ സ്കൂളുകളിൽ വീണ്ടും ചോറും കറിയും എന്ന് പറഞ്ഞിട്ട്, അതിനിടയിൽ ബിർനാണി വേണം ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പറഞ്ഞതും പിന്നെ ബിരിയാണി വിളമ്പിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്കൂളിന്റെ ഉച്ചഭക്ഷണ പട്ടികയിൽ ഇടം പിടിച്ച ബിരിയാണി വിളമ്പാൻ ഫണ്ടില്ലാതെ സർക്കാർ മെനു പരിഷ്കരിച്ചെങ്കിലും പണം മാറ്റിവെക്കാതിരുന്നതാണ് പ്രതിസന്ധിയായത്. ഫ്രൈഡ് റൈസും ബിരിയാണിയും മുട്ടയും ഉൾപ്പെടുത്തിയതാണ് കഴിഞ്ഞ അധ്യയന വർഷം മെനു പരിഷ്കരിച്ചത്. പണം അനുവദിക്കാത്തതിനാൽ പരിഷ്കരണം മിക്ക സ്കൂളുകളും നടപ്പാക്കിയില്ല. ഏത് ഭക്ഷണം നൽകാമെന്ന് സ്കൂളിലെ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. വെജിറ്റബിൾ ബിരിയാണി,

0: മുട്ടക്കറി, തേങ്ങാച്ചോറ്, ക്യാരറ്റ് ചോറ് എന്നിവ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ടില്ല എന്നാണ് പറയുന്നത്. മെനു കാണുമ്പോൾ ആ സിനിമയിൽ പറയുന്നില്ലേ, മെനു ഉണ്ടോ, വട വട ഉണ്ടെന്ന് ഒരു ഇതൊന്നും ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മെനു ഉണ്ടോ ചോദിക്കുന്നത്, മെനു ഇല്ല. പക്ഷെ സർക്കാരിൻ്റെ അടുത്തും സ്കൂളുകളിലും മെനു ഉണ്ട്, ഫുഡില്ല എന്നതാണ് സത്യം. കഷ്ടമുണ്ടല്ലേ കുട്ടികളുടെ അടുത്ത് അതൊക്കെ കൊടുക്കുക എന്ന് പറയുകയും അവർ ആ പ്രതീക്ഷയോടെ പോവുകയും ചെയ്യുമ്പോൾ ഈ ബിരിയാണിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ്. പണ്ടത്തെ കഞ്ഞിയും പയറും കാലം ഓർമ്മ വരും, വേറൊന്നും ഇല്ല, കഞ്ഞിയും പയറും കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് ഉണ്ടാക്കും, അതങ്ങ് കൊടുക്കും. പക്ഷേ പോഷക സമൃദ്ധമായിരുന്നു, അത് കുട്ടികളെ സഹായിക്കും. ഒരു നാണ്യമ്മയോ ഒരു കാർത്തിയനിയമ്മയൊക്കെ ഉണ്ടാവും ആ കഞ്ഞി ഉണ്ടാക്കാൻ വരുന്നത്. ആ കലത്തിലാക്കിയിട്ട് വലിയ തൂക്കുപാത്രത്തിലാക്കിയിട്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും ആ പാത്രത്തിലൊക്കെ വിളമ്പുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും. അല്ല, ഇതൊക്കെ വളരെ ഈസിയായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: പ്രാദേശിക കൂട്ടായ്മയ്ക്കൊക്കെ പി ടി ഐ ഫണ്ടിനെ ഒക്കെ ചേർന്നിട്ട് അത് പരിഹരിക്കാം. എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ റോഡിലുള്ള ഇതൊക്കെ മറിഞ്ഞിട്ട് നമ്മുടെ ട്രാഫിക് ലൈറ്റും മറ്റു സിഗ്നലുകളൊക്കെ മറിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന മനുഷ്യരൊക്കെ അത് വൃത്തിയാക്കുന്ന കാണാറുണ്ട്. നമ്മുടെയും കൂടി ഉത്തരവാദിത്തം, എല്ലാം നമുക്കിങ്ങനെ മുന്നിൽ പ്ലേറ്റിലാക്കി തരുന്നു വിചാരിക്കാതെ കുറച്ചൊക്കെ നമ്മളും കൂടി ഇടപെട്ടിട്ടുണ്ടാക്കുക.
1: മാത്രമല്ല ആ സ്ഥലത്ത് എത്രയോ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞ ആരാണ് പൈസ കൊടുക്കുന്നത്? അതൊക്കെ സ്കൂളുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ. അതെല്ലാം കൂടെ സർക്കാർ, എല്ലാ കേരളത്തിലെ മൊത്തം കാര്യങ്ങളും സർക്കാർ ഇടപെടാൻ പറ്റുന്നല്ലേ, സ്കൂളുകാർ.
0: പ്രാദേശിക കൂട്ടായ്മ, സ്കൂളിന്റെ പി ടി ഐ ഫണ്ട്, സ്കൂളിന്റെ ഒരു തനത് ഫണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ടീച്ചർമാരും പ്രധാന അധ്യാപകരും അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആദ്യത്തെ ഒരു മാസം രണ്ടു മാസം ഒക്കെ എല്ലാവരും സഹായിക്കും, പിന്നീട് അങ്ങ് തുടർച്ച എന്ന് പറയുമ്പോൾ സഹായിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഒരു ഉച്ചഭക്ഷണത്തിൽ എല്ലാവരും സഹായിക്കുന്നതായിരിക്കും നല്ലത്. ലക്ഷ്യം
1: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടില് ഈ ബൈപ്പാസ് റോഡിന്റെ നവീകരണങ്ങൾ പലയിടത്തിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊണ്ടോട്ടിയിലൊക്കെ തന്നെ ഇപ്പൊ റോഡിന്റെ വികസനങ്ങൾ വരുന്നോണ്ടിരിക്കുന്നു. യാത്രയ്ക്ക് കയറ്റാൻ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തരുതെന്നുള്ള മറ്റു വാർത്തകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളാണ് കേട്ടോ.
0: എന്തായാലും നമ്മുടെ സഭയില് ലോക്സഭയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ സഭയില് എല്ലാ ദിവസവും ജെൻസി ഭാഷ വല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയാണ് പാർലമെന്റിലെ ജെൻസി ഭാഷാ യുദ്ധത്തിന് തുടക്കമിട്ടതെന്നാണ് പറയുന്നത്. സമരത്തിന്റെ ആദ്യ 37 ദിവസങ്ങളിൽ അവർ എം ഐ എ മിസ്സിംഗ് ഇൻ ആക്ഷൻ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഐ ഡോണ്ട് നോ എന്നുള്ള ഐ ഡി കെ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം പറഞ്ഞത് സമരത്തിന്റെ ആദ്യ 37 ദിവസങ്ങളിൽ അവർ എം ഐ എ ആയിരുന്നു, മിസ്സിംഗ് ഇൻ ആക്ഷൻ, കാണാനില്ല, ജന്തർ മന്ദറിലേക്ക് പോയിട്ടില്ല. പിന്നീട് ഫോമോ, ഫോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതിന് ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ സഭയിൽ പറയുന്നത്. പ്രായമുള്ള കുറെ മനുഷ്യര് എം പിമാരും മന്ത്രിമാരും ഉള്ള സഭയിൽ അവർ പിന്നീട് ഫോമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് എന്ത് ഭാഷയാണെന്നുള്ള രീതിയിൽ അന്വേഷിച്ചു. അതുപോലെ അവസാനം അവർ ഡെലൂലു, അതായത് ഡെലൂഷണൽ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധം നഷ്ടപ്പെടലായി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊപ്പം ചേരുമെന്ന് വിശ്വസിച്ചു, പക്ഷെ ആരും വന്നില്ല. കോൺഗ്രസ് നയപരമായ ശൂന്യത സൃഷ്ടിച്ചത് കണ്ട് പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ക്ലോക്കിറ്റ് വിളിച്ചു പറയുകയും ചെയ്തു എന്ന് ബാംസുരി സ്വരാജ്, ഇന്നലെ നമ്മൾ പറഞ്ഞ ക്ലോക്കിറ്റിനെ കുറിച്ച് പറഞ്ഞോടുകൂടി നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ജെൻസി തരംഗം വരുന്നു എന്നാണ്. കാര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങളുടെ തലമുറ മാത്രമല്ല, നമ്മുടെ തലമുറ മാത്രമല്ല, ജെൻസി തലമുറയെ നമ്മളും പിന്തുടരണം. നമ്മുടെ പിന്നെ കടുകെട്ടി മലയാള പദങ്ങളോ ഹിന്ദി പദങ്ങളോ ഇംഗ്ലീഷ് പദങ്ങളോ അല്ല, അവരുടെ ഇതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുന്നത് ഇടയ്ക്ക് നല്ലതായിരിക്കും.
1: തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫസ്കസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് അവൻ ഭയങ്കര അർജന്റീന ഫാനാ. ഞാൻ ചോദിച്ചു അർജന്റീന തോറ്റപ്പോ നീ കരഞ്ഞോ എന്ന് ചോദിച്ചു. കരഞ്ഞില്ല, പക്ഷെ ഹാർട്ട് ബ്രോക്ക് ആയിരുന്നു.
0: എന്തൊരു വാക്കല്ലേ ഇത്, കരഞ്ഞില്ല, ഹാർട്ട് ബ്രോക്ക് ആയി. നമുക്കൊക്കെ സാധാരണ ഹാർട്ട് ബ്രോക്ക് വരുന്നത് വേറെ ചില സമയത്താണ്. എന്തായാലും കരഞ്ഞില്ല, ഹാർട്ട് ബ്രോക്ക് ആയി. ഹാർട്ട് ബ്രോക്ക് ആവുമ്പോഴാണല്ലോ കരച്ചിൽ വരുന്നത്. അങ്ങനെ നമുക്ക് അതെ. എന്തായാലും യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ പണിയെടുത്ത് കുടുംബം പോറ്റട ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ചിട്ട് നടൻ വിനായകൻ രംഗത്തെത്തിയ വാർത്തയ്ക്ക് വലിയ രീതിയിലും പത്രങ്ങൾ ഓൺലൈൻ മീഡിയാസ് ഇന്നും കൊടുക്കുന്നുണ്ട്. യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയും എടുത്ത് കുടുംബം പോറ്റട എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ ചിത്രം പങ്കുവെച്ച് വിനായകൻ. വിനായകൻ ഈ ചില സമയത്തിടുന്ന പോസ്റ്റുകളൊക്കെ ചിലപ്പോൾ സഭ്യതയുടെ അതിർവരമ്പുകൾ, ചിലപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടെല്ലാം പോവാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിന് പ്രകോപിപ്പിച്ചതെന്നറിയില്ല. എന്തായാലും ഐഷി ഘോഷുമായിട്ട് ബന്ധപ്പെട്ട എസ് എഫ് ഐ നേതാവിനെ പോലീസ് തെരഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയിൽ ഇന്ന് ഐഷി ഘോഷ് കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അവരുടെ കേസ് പരിഗണിക്കുന്നുണ്ട്, അവരെ നിരന്തരം ട്രാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പോലീസ് പിന്നെ ഫോൺ സംവിധാനങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലോ, ഒരു വിദ്യാർത്ഥി സമരം നയിച്ചു എന്നതിന്റെ പേരിലോ വിദ്യാർത്ഥി നേതാക്കളെ ലക്ഷ്യമിട്ടിട്ട് ഒരു ഭരണകൂടം പോകുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. ഈ പ്രധാനമന്ത്രിക്ക് മോദിക്ക് വേണ്ടി ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത, തങ്ങളുടെ അവകാശവും ആദരവും നൽകിയതിനും ബീഹാർ ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡാണ് ഇത്തരത്തിലൊരു ആദരവ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രി മോദിക്ക് ക്ഷേത്രം എന്നൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഒരു തലക്കെട്ട്.
0: കഴിഞ്ഞ ദിവസം RSS നേതാവ് മോഹൻ ഭഗവത്തിന്റെ ഒരു പരാമർശം വന്നായിരുന്നു. LGBTQ ആ ഒരു കമ്മ്യൂണിറ്റിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് RSSന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാമർശം വരാറില്ലല്ലോ, പക്ഷെ കാലത്തിനനുസരിച്ച് മാറിയിട്ടും അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ലോകം എന്ന രീതിയിൽ മോഹൻ ഭഗവത്തിന്റെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം ഈ വാർത്ത.
1: തീർച്ചയായിട്ടും. ഇനി എന്താണെങ്കിലും നമ്മൾ യുഎയിലേക്ക് വരികയാണെങ്കിൽ
0: യുഎയില് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ദുബായിലെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ബുർജ് ഖലീഫയിലെ അതിന്റെ അറ്റ് ദ ടോപ്പ് സന്ദർശിക്കാനുള്ള ടിക്കറ്റുകൾ ഇനി മുതൽ UPI നമ്മുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇല്ലേ, അതുവഴി ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് നാട്ടിൽ. അതായത് NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ്, നിയോപേ, ഇമാർ എന്റർടൈൻമെന്റ് എന്നിവർ തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് നാട്ടിൽ നിന്ന് തന്നെ ഈ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് എന്നാണ് വാർത്ത. ഇതോടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായിട്ട് UPI സൗകര്യം ഉറപ്പാക്കുന്ന യുഎയിലെ ആദ്യ വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് നമ്മുടെ ബുർജ് ഖലീഫ മാറിയിരിക്കുകയാണ്. യാത്രയ്ക്ക് മുൻപ് തന്നെ ഇന്ത്യയിലുള്ള സഞ്ചാരികൾക്ക് ബുർജ് ഖലീഫയുടെ വെബ്സൈറ്റ് വഴി സ്വന്തം UPI ആപ്പുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇന്ത്യയും യുഎയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പണം ഇടപാടായിട്ട്. ഡിജിറ്റൽ ഇടപാടിലെ പുതിയ നാഴികക്കല്ലാണിത്. 2022 മുതൽ യുഎയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ QR കോഡ് വഴി UPI പണം ഇടപാടുകളൊക്കെ സാധ്യമാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഓൺലൈൻ ബുക്കിംഗ് മേഖലയിലേക്കും സേവനം വ്യാപിപ്പിക്കുന്നത്. വിദേശയാത്രകൾ ലളിതവും സുരക്ഷിതവുമായിട്ടുള്ള പണം ഇടപാടുകൾ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ സഞ്ചാരികൾക്ക് വലിയ ആശ്വാസമാണ് ദുബായിയുടെ ഭാഗത്തുനിന്ന്, ബുർജ് ഖലീഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന UPI വഴി നമുക്ക് ബുർജ് ഖലീഫ സന്ദർശിക്കാൻ ടിക്കറ്റ് എടുക്കാം.
1: ഈ ആക്ച്വലി യുഎയിലേക്ക് വരുന്ന ഇപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ്, ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് ഓഫേഴ്സാണ് ദുബായ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരൊക്കെയെങ്കിലും, ചൂട് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കി ഒരു പ്രശ്നമില്ല. വരാനാണെങ്കിൽ ദ ബെസ്റ്റ് ഒരു ടൈം പീരീഡ് ആണ് വേണമെന്നുണ്ടെങ്കിലും പറയാം.
0: ചൂട് ശരിക്കും നിങ്ങൾക്ക് അതൊന്ന് മാനേജ് ചെയ്ത് നിങ്ങളുടെ യാത്ര മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടത്തിറങ്ങി നടക്കാതെയും പോവാ അല്ലേ. ഇപ്പൊ വാഹന സൗകര്യം ഇവിടെ ഇല്ലെങ്കിൽ കറക്റ്റ് ബസ്സിന്റെ ടൈം നോക്കി വെക്കുക. ബസ് ഓൺ ഡിമാൻഡ് ഉണ്ട്, മെട്രോ ഉണ്ട്, AC ബസ് സ്റ്റേഷൻ ഉണ്ട്. AC ഇല്ലാന്നെങ്ങാനും ഒന്നും ഒരു ഒരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വന്നിട്ട് അത് ശരിയാക്കുന്ന ഭരണകൂടാണ്. നേരെ മെട്രോ കയറാം, മെട്രോ നിന്ന് മോളുകളിലേക്ക് പോവാം, മോളുകളിൽ നിന്ന് ആ ബസ് കിട്ടും, അവിടെ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോവാം. അപ്പൊ ചൂട് ഒരു പ്രശ്നമല്ല. നാട്ടിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുന്നവരും ചെയ്യുകയാണെങ്കിൽ ഈ സമയം ഓഫ് സീസൺ ആണ്, കുറച്ച് ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാനും പറ്റുന്ന, നമ്മുടെ നാട്ടിലെ ചൂടത്തൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ കയറി നിൽക്കാൻ എപ്പോഴും തണുത്ത സ്ഥലങ്ങളുണ്ട്,
1: ബാക്കി എല്ലാ സ്ഥലങ്ങളിലും AC ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഈ ബസ് ഓൺ ഡിമാൻഡ് ഉണ്ടല്ലോ, നേരത്തെ ഇത്രയും ബസ് ഓൺ ഡിമാൻഡ് ഇല്ലായിരുന്നു. ഇപ്പൊ റോഡുകൾ എന്തോരമാണെന്നറിയോ, ബസ് എനിക്കത് കുറെ അധികം ആളുകൾ ആ മാറ്റത്തിനനുസരിച്ച് പുതിയ പുതിയ അപ്ഡേഷൻസ് അനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. യുഎയിൽ ഇന്ന് മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത്രമാത്രം ഹ്യൂമിഡിറ്റി ആയിരുന്നു കഴിഞ്ഞ ദിവസവും, ഇന്ന് രാവിലെ ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റിയും നമുക്ക് കാണാൻ സാധിക്കുന്നു.
0: ഇന്നലെ ഞങ്ങൾ ബർഷ സൈഡിലേക്ക് സഞ്ജു വി സാംസന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പോകുന്ന സമയത്തേക്കൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ പെയ്യും മഴ, ഇപ്പൊ പെയ്യും മഴ, അതുപോലെ മൂടിക്കെട്ടിയിരിക്കുന്നത്. എന്നാലും സഞ്ജുവിന്റെ ആ ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ ആരും ഗൈഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ പെട്ടിരുന്നു. സഞ്ജു അതിന്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. സാധാരണ കാര്യങ്ങളാണ് പറഞ്ഞത്, ഏത് രീതിയിലെടുക്കാം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായതുകൊണ്ട് ഞാൻ പറയുന്നതിൽ പകുതിയും അതും ഒക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ സഞ്ജു പറയുന്നത് കുറേ വർഷങ്ങളായി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, അപ്പോൾ ഇനി സമ്മർദ്ദമില്ലാതെ കളിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എന്റെ മത്സരം എപ്പോഴും ഞാൻ എന്റെ ടീം അംഗങ്ങളോട് മത്സരിക്കാൻ ഞാൻ ആര്, ഇപ്പൊ ഒരിക്കലും ഞാനോ അക്ഷയോ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മത്സരിക്കോ, നമ്മൾ മത്സരം പുറത്തേക്കുള്ളവരുമായിട്ടാണ്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞത് ടീം അംഗങ്ങളുമായിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് തന്നെ വിദഗ്ധരാണ്. പുറത്തുള്ള ഓരോ ടീമുമായിട്ട് കളിക്കുമ്പോൾ എത്രത്തോളം പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റും, എത്രത്തോളം നല്ലോണം റൺസ് എടുക്കാൻ പറ്റും, എങ്ങനെ വിക്കറ്റ് എടുക്കാൻ പറ്റും, എങ്ങനെ ഔട്ടാക്കാൻ പറ്റും, എങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിജയം നേടാൻ പറ്റുന്നതിന് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ വാക്കുകൾ തെറ്റായ രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് ശരിക്കും ഇന്നലെ സഞ്ജുവിന്റെ ശരീരഭാഷ കണ്ടപ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നി. കാരണം പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർ, മാധ്യമങ്ങളായാലും ഓൺലൈൻ മീഡിയാസ് ആയാലും ആ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടിയിരുന്നു. ഇനി എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്ത് തന്നെ സഞ്ജു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ലൈറ്റായിട്ട് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇനി ഇന്ത്യൻ ടീമിൽ, ദേശീയ ടീമിൽ സഞ്ജു കാണുമോ, കാരണം അഭിഷേക് ഒരു ഭാഗത്തുണ്ട്, വൈഭവ് സൂര്യവംശി എന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള എന്താ പറയുക റണ്ണടി യന്ത്രം എന്നൊക്കെ പറയുന്ന റൺ മെഷീൻ പോലെ ഒരാൾ അവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം എങ്ങനെ സഞ്ജുവിനെ പുറത്തിരിക്കാമെന്നതിൽ പിന്നെ വലിയ ഗവേഷണം നടത്തുന്ന BCCI മറ്റൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരവ് വലിയ പാടുള്ള കാര്യമാണ്. പക്ഷേ ഭാഗ്യമുള്ള ഒരാളും കൂടിയിട്ടാണ് സഞ്ജു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഇനിയും സഞ്ജുവിനെ നമുക്ക് ദേശീയ കുപ്പായത്തിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. വേറെ എന്തെങ്കിലും പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ എന്തെങ്കിലും ഉണ്ടോ?
0: യുഎയുടെ അന്താരാഷ്ട്ര നിക്ഷേപ കൗൺസിൽ വൈസ് ചെയർമാനായിട്ട് MA യൂസഫ് അലിയെ തെരഞ്ഞെടുത്ത വാർത്ത ഉൾപേജിലും പ്രധാന പേജിലും ആദ്യ വാർത്തയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കായിക പേജിലെ വാർത്ത, ഗുൽവീറിനും ഹർജീന്ദറിനും വെള്ളിത്തിളക്കം, ബർമിംഗ്ഹാമിലെ വെങ്കലം ഗ്ലാസ്കോയിൽ വെള്ളിയാക്കി ഹർജീന്ദർ, ബോക്സിംഗിൽ മെഡൽ ഉറപ്പിച്ച് 8 ഇന്ത്യക്കാർ, ഫൈനൽ യോഗ്യതയില്ലാതെ സജൻ പ്രകാശ്. പക്ഷെ അതെനിക്ക് സങ്കടമായി. ഞാൻ ആ ഹീറ്റ്സ് മത്സരത്തിൽ അദ്ദേഹത്തിന് സമ്മാനം കിട്ടും, മെഡൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഫൈനൽ യോഗ്യത അദ്ദേഹത്തിന് നേടാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ വാർത്ത മലയാളികൾക്കൊപ്പം ഒരു സങ്കടം. അപ്പൊ ശ്രീശങ്കറിന്റെ ആ വെള്ളി മെഡൽ നമുക്കൊരു സന്തോഷവും
1: നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന വാർത്തകൾ. ഇന്ന് യു എ പത്രങ്ങളിലും നമ്മുടെ നാട്ടിലെ പത്രങ്ങളും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി വാർത്തകളൊക്കെ വരുന്ന മണിക്കൂറിൽ തന്നെ നമുക്ക് അറിയാനാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 92.2 FM ലക്ഷ്യം മിനി പത്മയും പ്രസ് ക്ലബ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പൊ എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: All right, traffic in the situation. Sheikh Mohammed bin Zayed Road. രണ്ട് ആക്സിഡൻസ് അവിടെ നടക്കുന്നുണ്ട്. അല്ല, ഓൾറെഡി മൂന്ന് ആക്സിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യുസൈസും കഴിഞ്ഞ് വരുന്ന ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലിത്തിയേറ്റ് ഓൾ റോഡ് ആസ് യൂഷ്വൽ രാവിലത്തെ ഒരു കൺജഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡ് വലിയ പ്രശ്നമില്ല, ഇന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽക്കേൽ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽക്കോസ് ഫോറിൻ്റെ അവിടെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ കഞ്ചഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ റോഡ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അലൈൻ റോഡ് ആയിക്കോട്ടെ, ചിക്സാ റോഡ് ആയിക്കോട്ടെ, കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ തന്നെയാണ്. ദുബായ് നല്ല കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസി ഒരു എന്താ പറയുന്ന ഒരു ഫ്ലോ, വെഹിക്കിൾ ഫ്ലോ തന്നെയാണ് ദുബായിൽ കാണാൻ സാധിക്കുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ മെസ്സേജ് മാത്രം തന്നാൽ മതി. 0588592220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അപ്ഡേറ്റ് തരാനാണ്. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോ 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഭരണ പ്രതിപക്ഷം. ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. കോമൺവെൽത്തിൽ മലയാളി താരത്തിന് വെള്ളി മെഡൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഭരണപക്ഷം. അതേസമയം പോലീസ് അതിക്രമം രണ്ട് സഭകളിലും ഇന്നും ഉന്നയിക്കുമെന്ന് കോൺഗ്രസ്. അയോധ്യ സംഭാവന കൊള്ളയിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ബിൽ യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കാവലൊരുക്കുമെന്ന് അമിത്ഷാ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയും മോദി സർക്കാർ വെറുതെ വിടില്ല. കുറ്റവാളികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പൊതുപരീക്ഷകളുടെ പവിത്രത ലംഘിക്കാൻ മുതിരുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ലാണിതെന്നും നമ്മുടെ യുവജനങ്ങളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും ഈ ബിൽ സംരക്ഷിക്കുന്നുവെന്നും അമിത്ഷാ. രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കിയ സ്പീക്കർ ഓം ബിർള. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളും ഇടിയേറ്റ പരാമർശവുമാണ് നീക്കിയത്. ജന്തർമന്തർ പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ നടപടിയിൽ രാഹുൽ അമിത്ഷായ്ക്കെതിരെ ലോക്സഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്ക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയെന്നും അല്ലെങ്കിൽ വെടിവയ്പ് നടന്നത് അധികം അറിഞ്ഞില്ലെന്നും രാഹുൽ. രാഹുലിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഭരണകക്ഷി MPമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MP ജെ.ബി. മേത്തന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരിയുടെ മറുപടി. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളവയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM-ശ്രീയുമായി യാതൊരു ബന്ധവും ഇല്ല, ഫണ്ടും ലഭിച്ചിട്ടില്ല. PM-ശ്രീ നടപ്പാക്കാത്ത കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ തുക നൽകിയെന്നും ജയന്ത് ചൌധരി രാജ്യസഭയിൽ വിശദമാക്കി. നീറ്റ് UG പേപ്പർ ചോർച്ചയിൽ നടന്നത് വൻ ആസൂത്രണവും രാജ്യവ്യാപക ഗൂഢാലോചനയുമെന്ന് CBI. പിന്നിൽ പരീക്ഷാ വിദഗ്ധരും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിപ്പുകാരും ഇടനിലക്കാരും ഉൾപ്പെട്ട വൻ ശൃംഖലയെന്ന കുറ്റപത്രത്തിൽ കണ്ടെത്തൽ. ചോർച്ചയുടെ ഉറവിടം മഹാരാഷ്ട്രയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. E20 പെട്രോൾ ഉപയോഗിച്ചാൽ BS3 വാഹനങ്ങൾക്ക് കേടുവരാമെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ. 2005 April 1 2016 ഇടയിൽ നിർമ്മിച്ച BS3 വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കേടുവരാം. പതിവ് സർവീസിംഗിനിടെ ഈ ഭാഗങ്ങൾ എളുപ്പത്തിൽ മാറ്റാമെന്നും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 crore rupees ലഭിച്ചിരുന്നു. ഇതിൽ 4 crore പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 2 months ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട CMRL എക്സലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മുഖ്യമന്ത്രി VD സതീശന് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിന് ഇല്ല. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരാണ് മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്നതെന്ന് അറിയില്ല. സർക്കാരിനോട് മത്സരിക്കാൻ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ടെന്നു KS ഹംസ. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ ലോക്കിംഗ് സംവിധാനത്തിൽ തകരാറുകളില്ലെന്ന് കേന്ദ്ര സർക്കാർ. ബോയിംഗ് നടത്തിയ വിശദമായ പരിശോധനയിൽ തകരാറുകളൊന്നും കണ്ടെത്താനായില്ലെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. ജെ ബി മേത്ത എംപിയുടെ ചോദ്യത്തിനാണ് മറുപടി. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ ഭീഷണി. ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തും. മധ്യേഷ്യയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനെതിരെ യു എസ് വ്യോമാക്രമണം തുടങ്ങിയെന്ന് റിപ്പോർട്ട്. ജോർദനിൽ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഇറാൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് യു എസിന്റെ വ്യോമാക്രമണം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് രണ്ടാണ്ട്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരും. വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളുമായെത്തി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്ന ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ശ്രീശങ്കറിന്റെ രണ്ടാം വെള്ളി മെഡലാണ് ഇത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലുമാണ് അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിലാണ് അന്വേഷണം. അർജന്റീനയെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കണമെന്നതാവശ്യപ്പെട്ട് അന്ന് ആവശ്യം ഉയർന്നിരുന്നു. യു എയിൽ ഇന്ന് അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യത. വിവിധയിടങ്ങളിൽ മഴയോ പൊടിക്കാറ്റിനോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. അടുത്ത വാർത്ത 9
4: was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37°C, അന്തരീക്ഷ ഈർപ്പം 50%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
7: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
8: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
6: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
6: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
6: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ജൂലൈ 30 വ്യാഴാഴ്ചയിലാണ്. ഹേയ്, നമസ്കാരം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാനൊരു കേസ് ഇങ്ങനെ വായിക്കായിരുന്നു. നമ്മുടെ യു എയിലെ ഒരു കോർട്ടിൽ പോയേക്കുന്ന കേസായിരുന്നു. ആക്ച്വലി ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്നു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുന്നേ ഗോൾഡൻ വിസ അപ്ലൈ ചെയ്തു. അങ്ങനെ ഗോൾഡൻ വിസ അപ്ലൈ ചെയ്ത് അത് അല്ല, ഈ കമ്പനിയിൽ അദ്ദേഹം ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2024 ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2025 ഇദ്ദേഹത്തിന് ഗോൾഡൻ വിസ അപ്ലൈ ചെയ്ത് ഗോൾഡൻ വിസ ലോങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഗോൾഡൻ വിസ കിട്ടി. അപ്പോൾ ഇദ്ദേഹം എന്തെടുത്തു, ഇദ്ദേഹം ഈ കമ്പനിയിലെ ഈ ബാക്കി കോൺട്രാക്റ്റും അതുപോലെ തന്നെ വിസയും ഇതെല്ലാം ക്യാൻസൽ ചെയ്യാനായിട്ട് അവർക്ക് എഴുതി കൊടുത്തു. എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം എന്താ പറയണേ, അവർ കമ്പനി അതുപോലെ തന്നെ അവരുടെ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്തു. ബാക്കി എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തുമായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ലീഗലി പ്രൊസീജിയർ എന്നുള്ളത് ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുക്കുമല്ലോ, ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാനിതിങ്ങനെ വായിക്കുന്ന സമയത്ത് എന്തിനാണ് ഇദ്ദേഹം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്തത്? എന്നിട്ട് ഈ ഇൻഷുറർ ഇപ്പോൾ ഇതെല്ലാം കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഇല്ല. കാരണം ഓൾറെഡി ഇദ്ദേഹം നേരെ ഒരു കമ്പനിയിലായിരുന്നു. അവിടുന്ന് ഇദ്ദേഹത്തിന് ഗോൾഡൻ വിസ കിട്ടി. ആ കിട്ടിയതിന് ശേഷമാണ് ഡേറ്റ്സ് നോക്കുന്ന സമയത്ത്, എന്തിനാ ഇൻഷുറർ നോക്കണ്ടായിരുന്നു? നമുക്ക് കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡേറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഗോൾഡൻ വിസ വന്നു. ഓക്കെ, മറ്റേത് ക്യാൻസൽ ചെയ്ത് ഗോൾഡൻ വിസയിലേക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ അദ്ദേഹം വൺ വിഷയം കമ്പനിയിൽ വന്നിട്ട് വൻ വിഷയം വന്നിട്ട് അവിടെ പറയാണ്, നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ കോൺട്രാക്ട് ഇവിടെ ഇല്ല. കോൺട്രാക്ട് ഏത് കോൺട്രാക്ട്? അതായത് ഇദ്ദേഹം പറയുന്ന വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് അവിടെ നിന്നുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അദ്ദേഹത്തിന് ബാക്കിയുള്ള ആനുകൂല്യങ്ങളും എല്ലാം തന്നെ കമ്പനിയിൽ നിന്ന് വേണം എന്നുള്ള സി. ഇപ്പോൾ ചിലപ്പോൾ ഈ ഗോൾഡൻ വിസയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റിലായിരിക്കും ഒരു കമ്പനി തരുന്നത്. അത് കമ്പനിയുടെ ഇഷ്ടമാണ്, കാരണം നമ്മൾ നമ്മുടെ ഓൺ വിസയിലാണല്ലോ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാരണമാണ് എൻ്റെ ഒരു ജോലി പോയത്. എനിക്ക് സൗദി അറേബ്യയിൽ 49,000 നിറത്തിൽ അങ്ങോട്ട് ഒരു ജോലി സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഇതെന്ന് പറഞ്ഞ് എനിക്ക് ഇല്ല, മറ്റേ രണ്ട് മതിലുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല എന്ന് പറയുന്ന പോലെ എന്താണ് പുള്ളി പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എന്നിട്ട് ഇദ്ദേഹം എന്തെടുത്തെന്നറിയാം, കേസ് കൊടുത്തു. 100,000 നിറത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ കേസ് വന്ന് കേസിൻ്റെ വിധി വന്നപ്പോഴാണ് കോടതി തന്നെ പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഒരു എവിഡൻസും ഇല്ല അത്തരത്തിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ. അതായത് ഈ കമ്പനി നിങ്ങൾക്ക് ബാക്കി കോൺട്രാക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ബാക്കി ആനുകൂല്യങ്ങളൊക്കെ തന്നെ തന്നോളാമെന്നുള്ളതിൻ്റെ യാതൊരു തെളിവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 100,000 നിറത്തിന് നിങ്ങൾക്ക് ഒരു കാരണവശാലും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് കോടതി ഈ കേസയെ എഴുത്തങ്ങോട്ട് തള്ളി. ഞാൻ പറയാറ് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ മറ്റേ കോടതി അലക്ഷ്യമാക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെട്ടതിനോ അല്ലെങ്കിൽ വെറുതെ അനാവശ്യ കേസുകളുമായിട്ട് വന്നതിനോ അതിന് വേണമെങ്കിൽ 100,000 തരംസ് ഇയാൾ കൊടുത്തേനെ ഫൈൻ. അല്ലെന്ന് ആലോചിച്ച് നോക്കി, ചില നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ പല കമ്പനികളും കുറ്റം പറയും ശമ്പളം കൊടുക്കുന്നില്ല ഇന്ന പറയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, പല കമ്പനികളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതികൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ എത്രയോ നല്ല കമ്പനികളുണ്ടെന്നറിയാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു 5 paisa പോലും അല്ലെങ്കിൽ ഒരു ഫിൽസ് പോലും കുറയാതെ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് തരുന്ന എത്രയോ കമ്പനീസ് ഉണ്ട് ഇവിടെ. നമ്മൾ ആ കമ്പനികളെയൊക്കെ തന്നെയാണ് വെറുതെ പോയിട്ട് ഈ ഇതുപോലെയുള്ള ഓരോ ഒന്നോ രണ്ടോ പേരോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങൾ. നമ്മൾ തന്നെ ആലോചിക്കുക, നമുക്ക് ഓരോ കാര്യം ഇവിടെ ഈ രാജ്യം ഇത്രയധികം ഫ്രീഡം തരുന്ന, ഓരോ ഫ്രീഡം തരുന്നതിന് നമ്മൾ കാരണമാണ് ഈ ഫ്രീഡവും കാര്യങ്ങളും എല്ലാം തടസ്സപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തന്നെ, നാട്ടിൽ നിന്ന് വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു വിലക്കാണ് ഇപ്പോൾ, വിലക്കല്ല നിയമ ബൗണ്ടറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ എന്താണേലും ഇങ്ങനൊരു വിഷയം നടന്നു, അത് കോടതി തള്ളിയിട്ടുണ്ട്. അതായത് കോടതി പറയുന്നതനുസരിച്ച് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്ത ഡേറ്റ് ഇദ്ദേഹം റിട്ടേൺ ആയിട്ട് എഴുതിയാണ് കൊടുത്തത്. എനിക്ക് ഗോൾഡൻ വിസ കിട്ടി, അതുകൊണ്ട് നിങ്ങളുടെ ഇതിൽ നിന്ന് മാറണം, അത് ഞാൻ എൻ്റെ ഇതിനകത്ത് നിന്നോളാം എന്ന് ഇദ്ദേഹം റിട്ടേണായിട്ട് എഴുതി കൊടുത്തതിൻ്റെ ഇത് തെളിവ് ഉൾപ്പെടെയാണ് അവർ കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ അവർ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വേണം. നീ യു എയിൽ എന്താണെങ്കിലും നിങ്ങളൊരു മെയിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റോ മസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ചില ആളുകളായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയയിലെ ഏതെങ്കിലുമൊക്കെ കമ്പനീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെറിയ കോൺട്രാക്റ്റുകളോ പലർക്കും ഇന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടൊരു ഒരു എന്താ പറയുന്നത് ഒരു വർക്ക് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്ട് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് സി ഞാൻ പറഞ്ഞ വലിയ എഗ്രിമെൻറ്റ് പേപ്പറൊന്നും ഇല്ല, പ്രോപ്പർ ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാനറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ ആ ഞാൻ ആ കമ്പനീനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കാരണം അത് വളരെ വ്യക്തമായിട്ട് കോടതിയെ കാണിച്ച് ആ കോടതിയെ ബോധ്യപ്പെടുത്തി കേസ് തന്നെ തെള്ളിപ്പോയതെന്നുള്ള ഒരു ഒരു കഥയായിരുന്നു, കഥയല്ല ഒരു റിപ്പോർട്ടായിരുന്നു ഞാൻ രാവിലെ വായിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഗോൾഡൻ വിസ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളെല്ലാം ഒന്ന് വിചാരിക്കില്ല, നിങ്ങൾക്ക് തരുന്നൊരു പ്രിവിലേജ് മാത്രമാണ് ഗോൾഡൻ വിസ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അത് വെറുതെ അനാവശ്യ കാര്യത്തിനായിട്ട് മുതലെടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളത് കേട്ടോ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2.

0: FM. ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC.
3: All right, traffic situation നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലി തിയേറ്റർ റോഡ്, മലിഹ സ്ട്രീറ്റ്, ബെയ്റൂട്ട് സ്ട്രീറ്റ്, ഇത്രയാണ് ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളത്. ബാക്കി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഫ്രീ ഫ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും റോഡ് ക്ലോഷേഴ്സ് ഓർ എനി ആക്സിഡൻറ്റ്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും എക്സിറ്റുകളൊക്കെ നമുക്ക് അതുവഴിയും നമുക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാന്നാണ്. 0582 9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാം കേട്ടോ.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
4: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: நீங்க கேட்டுக்கொண்டிருக்கிறது சாண்டியூட்ஸ் வித் அக்ஷய் அண்ட் வித்யா.
2: ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നാട്ടിൽ നിന്ന് വരുന്ന, നമുക്കിപ്പം ഒരു രാജ്യത്തേക്ക് വന്ന് നമ്മൾ എന്താ പറയുന്നത്, അവിടുത്തെ ഈ ഫിനാൻഷ്യൽ ഇടപാടുകളൊക്കെ ഇടപെടുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഇത്രയും നാളും അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു, ആസ് എ ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലാവരെയും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ വന്ന് അവർക്ക് എന്താ പറയുന്നത്, വീഡിയോ ഷൂട്ടോ കൊളാബറേഷനോ ഇനി പണം വാങ്ങിച്ചോ വാങ്ങാതെയോ എന്ത് ചെയ്താലും, ഈവൻ ഒരു ബാറ്റർ സിസ്റ്റത്തിൽ ഒരു എന്താ പറയണേ ഒരു ഹോട്ടൽ സ്റ്റേ പോലും എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ രാജ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ചുമ്മാതെ ഒരാൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് ഇൻഫ്ലുവൻസർ മീഡിയ ലൈസൻസ് ഉണ്ടായിരിക്കണം, അതൊരു ഫ്രീ സോണിൻ്റെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മീഡിയ ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ പെർമിറ്റ് ഉണ്ടായിരിക്കണം, മീഡിയ പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഈ രണ്ടും ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതെനിക്കൊന്ന് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് ഈ രാജ്യം കൊണ്ടുവന്നത്. കാരണം റെസ്പോൺസിബിൾ, ഈച്ച് മാറ്റർ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളും ഓരോന്നും. ഇപ്പം നമുക്ക് നാട്ടിൽ ഇപ്പം ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുത്ത് നേരെ ഇവിടെ വരിക, പ്രൊമോഷൻ ചെയ്യുക, പൈസ മേടിക്കുക പോകാമെന്ന് പറയുന്നത്, അത് ഇവിടെ അതിനു വേണ്ടി ലൈസൻസ് എടുത്ത് നിൽക്കുന്ന എത്രയോ അധികം ആളുകളുണ്ടാവും. അവർക്ക് കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ നമുക്ക് കരുതാം കേട്ടോ, അവർക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റിയാണ് അത് അങ്ങനെയും പോകുന്നത്. ഇനി അതല്ലാതെ ഈ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്യാഷ് ഫ്ലോ, അത് ഈ രാജ്യത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യേണ്ട എന്നൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ രീതി, ഞാൻ ചിന്തിക്കുന്ന രീതികളാണ് പറയണത് കേട്ടോ. മൂന്നാമത്തെ രീതി, ഇതിൻ്റെ ഓതൻറ്റിസിറ്റി, നമ്മൾ എത്രത്തോളമാണ് അത് ട്രസ്റ്റ് ചെയ്യേണ്ടത്, ഈ പറയുന്ന ആൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം, ആ ആൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടാണോ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്, എന്താണ് യു എയിലെ നിയമം, ഇവിടെ എങ്ങനെയൊക്കെ ആരെയൊക്കെ കാണിക്കാം, ആരുടെയൊക്കെ മുഖം കാണിക്കാൻ പാടുണ്ട് പാടില്ല, എന്തൊക്കെ പറയാൻ പാടില്ല, ഇതൊക്കെ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നിയമമാണ്. കാരണം എന്താ വെച്ചാൽ അതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ചെയ്യുന്നതിനൊരു വിഷയമല്ല, പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ ഈ രാജ്യത്ത് ചെയ്യണം ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ളത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടുത്തെ നിയമം അറിയണം എന്നുള്ളൊരു, ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലും വരണം, ഇന്ത്യയിലും ഇത് വളരെ കർശനമായിട്ട് വരേണ്ട ഒരു നിയമമാണ്. നമുക്ക് തോന്നുന്നത് പോലെ ആരെങ്കിലും വരുന്ന സമയത്ത് ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അവരുടെ ഇതെല്ലാം പ്രൈവസി മാറ്റേഴ്സ് അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇപ്പം ഞങ്ങൾ പോലും ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഞാനൊക്കെ പലപ്പോഴും നമ്മൾ ഒരാളുടെ പോലും മുഖം അപ്പുറത്ത് വരരുതെന്ന് നമ്മൾ അത്രയും മേക്ക് ഷുവർ, നമ്മുടെ ക്യാമറമാനൊക്കെ അത്രയും മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ, സൈഡിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷ്വൽ അങ്ങ് സൂം ചെയ്യും, അവരെങ്ങ് മാറ്റും, അല്ലെങ്കിൽ അവരെങ്ങ് കട്ട് ചെയ്ത് ഞങ്ങളെ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക്. കാരണം രാജ്യത്തെ നിയമം അങ്ങനെയാണ്, നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആൾക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ നാഷണാലിറ്റീസിനൊക്കെ കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് എന്ത് കാണിക്കുക എന്നുള്ളൊരു തീരുമാനം, അത് സത്യം പറഞ്ഞാൽ ശരിയല്ല. അതിനോണ്ട് തന്നെയാണ് ഗവൺമെൻറ്, പിന്നെ നമ്മളറിയാത്ത എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് നാട്ടിൽ നിന്ന് വന്നവർ ചെയ്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം അന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് നേരെ ഇങ്ങോട്ട് വന്ന് ഏതെങ്കിലും പ്രൊമോഷനോ വ്ളോഗിങ്ങിനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ കറങ്ങാൻ വരുന്ന നിങ്ങളുടേതായിട്ടുള്ള ഒരു ട്രാവലിംഗ് വ്ളോഗോ അതൊക്കെ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. പണമിടപാടുകൾ നടത്തി ബിസിനസ് പ്രൊമോഷനായിട്ടുള്ള രീതികൾ എന്ത് നിങ്ങൾ ചെയ്യുന്നോ, ഒരു ബ്രാൻഡിൻ്റെ പേരുകൾ പറയുന്നോ, അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള ഇത് വേണം എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് നല്ലൊരു ഒരു തീരുമാനമായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ത്യയിലും വേണം അത് എല്ലാവരുടെയും. എനിക്കൊന്ന് എന്നെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നുണ്ടാകും പ്രൈവസി മാറ്റേഴ്സ്, അത് നമ്മൾ പറയുന്ന വാർത്തകൾ എത്രത്തോളം ശരിയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ കുത്തലുണ്ടല്ലോ, എന്താ നമ്മളെ ഒരാൾ ഇത് പറഞ്ഞു, ഒരാൾ അത് പറഞ്ഞു, അത് പറഞ്ഞതിന് ശേഷം അതിനെതിരെ കമൻ്റ് ഇരുന്നു, റിയാക്ഷൻ വീഡിയോസ് ഇരുന്നു, അതൊക്കെ ഒരു ഒരു കൺട്രോൾ നാട്ടിലും വേണം എന്നുള്ളൊരു രീതിയിലാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എന്താണേലും യു എ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതിന് വലിയൊരു അപ്രിസിയേഷൻ തന്നെയാണ് യു എക്ക് നമുക്ക് കൊടുക്കാനുള്ളത്.

0: Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, division of Danya Group since 1982.
0: Evergreen Partygal brought to you by Bhashabhai Biryani, authentic Dindigal biryaniyum Chennai Bai Veet Kalyana biryaniyum ini aaswadikkam. Vasal

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ പാനിയമാരോ അല്ലെങ്കിൽ അരീതിമാരോ അല്ലെ കൂട്ടുകാരോ ഒക്കെ നമ്മുടെ ഈ സ്കൂട്ടേഴ്സ്, നമ്മളിപ്പം ഇലക്ട്രിക് സ്കൂട്ടർ ഒരുപാടുണ്ട്. പക്ഷെ എന്നാൽ ഇവിടുത്തെ കാണുന്ന ഒരു രീതിയല്ല നമ്മുടെ പഴയ ഡിയോ പോലത്തെ ഉള്ള രീതിയിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ കാണുന്നത്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കാണുമായിരുന്നു. അതായത് ഒരു MVD രണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് അവരോട് ചോദ്യം ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു ചെക്കിങ്ങിൻ്റെ പാറ്റേൺ. അപ്പം ഞാൻ വിചാരിച്ച് എന്തിനാണ് ഈ ചെക്കിംഗ് എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് വെക്കണോ? വെക്കണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്, പക്ഷെ അവർ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്, നിയമപരമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കൊന്ന് കേൾക്കാവേ.
2: നമസ്കാരം.
3: അതിനായിട്ടാണ്
2: ഹെൽമെറ്റ് വെച്ചത്. അപ്പൊ ഇത് കൂടെ വന്നേരോ
3: കൂട്ടുകാരനാ?
2: അപ്പൊ കൂട്ടുകാരനോട് ചോദിക്കാം സംഭവം. മോനെ, ഇത് ഇലക്ട്രിക് വണ്ടിയല്ലേ? ഇത് എന്താ ഹെൽമെറ്റ് വെക്കാത്ത? എന്താ ഹെൽമെറ്റ് വേണ്ടാത്ത വണ്ടിയായിട്ടാണ് വെക്കാഞ്ഞ്? ആ വണ്ടിക്ക് ഹെൽമെറ്റ് വേണ്ടല്ലോ, പവർ കുറഞ്ഞ വണ്ടിയല്ലേ. പിന്നെ അദ്ദേഹം ഹെൽമെറ്റ്
3: വെച്ചിട്ടുണ്ടല്ലോ.
2: വേറെ വണ്ടിയുടെ ഹെൽമെറ്റ് വണ്ടിക്ക് വേണ്ടിട്ടല്ലോ, നമുക്ക് വേണ്ടിട്ടല്ലേ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ മോനെന്ത് നോക്കാത്ത?
3: ഞാൻ
2: നോക്കാത്ത
3: എന്റെ വണ്ടി അല്ലാത്ത
2: മോനെ വണ്ടിയല്ലേ,
3: എന്റെ കൂട്ടുകാരൻ വണ്ടി.
2: കൂട്ടുകാരന്റെ വണ്ടിയാണോ?
3: എന്റെ വീട്ടിൽ തൊട്ടടുത്ത.
2: മോന് വണ്ടിയില്ല, ടൂ വീലർ വീട്ടിലേ ഇല്ല. പിന്നെന്താ ഹെൽമെറ്റ് യൂസ് ചെയ്യാത്ത?
3: അത്
2: ചെറിയ വണ്ടി ആയത് പവർ കുറവായിട്ട് സ്പീഡ് കുറവെന്നല്ലേ പറഞ്ഞു വരുന്നത്? സ്പീഡ് കുറഞ്ഞ വണ്ടിയായത് ഹെൽമെറ്റ് ആവശ്യമില്ല. സൈക്കിൾ സ്പീഡ് ആയത് ഹെൽമെറ്റ് ആവശ്യമില്ല, നിയമപരമായിട്ട് ആവശ്യമില്ല, ശരിയാണ്. പക്ഷെ നിങ്ങൾ അറിയണ്ട മോനെ, ഞാൻ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മോന് ഇതിനകത്ത് മാക്സിമം എത്ര സ്പീഡിലാ
3: പോകുന്നത്?
2: 25 താഴെ. ഓട്ടെ, ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു വെച്ചു. 20 കിലോമീറ്റർ പോകുമ്പോ ഓപ്പോസിറ്റ് ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് എത്ര ആയിട്ട് മാറുമെന്ന് അറിയോ? വന്നിടിച്ചു കഴിഞ്ഞാൽ എത്ര ആയിട്ട് മാറുമെന്ന് അറിയോ? 100 കിലോമീറ്റർ സ്പീഡാവും. അപ്പൊ നമുക്ക് ഹെൽമെറ്റ് വേണോ വേണ്ടേ? വേണം. അപ്പൊ ഇനി ഹെൽമെറ്റ് വെക്കോ? അപ്പോ മസ്റ്റ് ആയിട്ട് ഹെൽമെറ്റ് വെക്കുക. പിന്നെ നമ്മള് ബാക്കിയുള്ളവർക്കൊരു അറിവിന് വേണ്ടിയിട്ട് നമ്മളിത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യുന്നത്
1: തീർച്ചയായിട്ടും. ഈ നമ്മുടെ MVD KLA MVD ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് സ്കിഡായി കഴിഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾ പോയി തല ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. സോ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മസ്റ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എന്നാൽ ഇത് ഇവരെ പിടിച്ചു നിർത്തി കഴിയുന്ന സമയത്തെ ഈ പണ്ട് MVD പൊക്കിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ, പോലീസുകാരെ പൊക്കിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് സ്ഥിരം പൊക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം അന്ന് പലപ്പോഴും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതും ഒക്കെ പലപ്പോഴുമായിട്ട് നമ്മൾ എസ്കേപ്പ് ആയി പോകുന്നത്, നമ്മൾ വീണ്ടും അടുത്ത് തൊട്ടപ്പുറത്ത് വരെ പോകുന്നതായിരിക്കും. പിന്നെ ഈ നമ്മൾ ഈ ലൈസൻസ് എന്താ പറയുന്നത് കിട്ടാറാവുമ്പോൾ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഒക്കെ നമ്മൾ പോകുമല്ലോ, അല്ലാതെ എപ്പോഴും ഒക്കെ പോകും. ഞാൻ അന്നൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എന്താണെങ്കിലും ആ സമയത്തൊക്കെ കൈ കാണിച്ച് പിടിക്കുന്നതിന് പകരം നമ്മൾ അപ്പുറത്തെ ഇവരെ കാണുമ്പോൾ തന്നെ എവിടെങ്കിലും കൂടെ ഒക്കെ ഒളിച്ചോടി പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള എന്തെങ്കിലും കഥ പറയാനുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരുപാട് കഥയുണ്ട്. നമ്മളെ പോലീസ് കൈ കാണിച്ച് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയ പല പല സീൻസ്. എന്താണേലും ആർക്കെങ്കിലും ഒക്കെ നല്ല കഥയുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം കേട്ടോ. 0585829220 നേരെ ഒരു പോലീസ് വണ്ടി ഒരു മഹേന്ദ്ര ജീപ്പ് അവിടെ കാണാൻ നിർത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഉള്ളിൽ നിന്നൊരു തീ അങ്ങോട്ട് കയറും ദൈവമേ എന്ന് പറയും. ഞാൻ നിർത്തി ഉരുട്ടി വണ്ടി ഉരുട്ടി പോയിട്ടുള്ള സിറ്റുവേഷൻ വരെ ഉണ്ട്. എന്നാലും നോക്കട്ടെ, നിങ്ങൾ ആർക്കാണ് എന്തൊക്കെ കഥയാണ് പറയുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ എൻ്റെ കഥ പറയാം കേട്ടോ.
0: You are listening to Sand Tunes with Akshay and Vidya.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പത്ത് ചോദ്യങ്ങൾ ഒഴിവാക്കിയത് ഒന്നാം റാങ്ക്കാരന് സഹായിക്കാനെന്ന് കണ്ടെത്തൽ. പി എസ് സി ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എസ് സി കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. എസ് ഐ ടിക്ക് ലഭിച്ചത് 90 പരീക്ഷകൾ സംബന്ധിച്ച പരാതികൾ. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ കൂടുതൽ അന്വേഷണത്തിന് എസ് ഐ ടിയുടെ തീരുമാനം. പി എസ് സി ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ക്രമക്കേടിൽ പങ്കുള്ളവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യൽ. ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തലാണ് എസ് ഐ ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിൽ ഇല്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ് ക്രസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിബിഐ അറിയിച്ചു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 2 മാസമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട സിഎംആർഎൽ എക്സാലോജിക്ക സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് സിപിഎം പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ കെ എസ് ഹംസ. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ല. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ ഉപദേശം കൊടുക്കുന്നതെന്ന് അറിയില്ല. സർക്കാരിനോട് മത്സരിക്കാൻ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ടെന്നും കെ എസ് ഹംസ. കുണ്ടറ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസിനെതിരെ മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോപണ വിധേയനായ 2-ാമത്തെ പോലീസുകാരനെതിരെ മുൻപും പരാതി ഉയർന്നിരുന്നു. മോശം പെരുമാറ്റം നടത്തുന്ന ഉദ്യോഗസ്ഥനെന്ന് തങ്ങൾക്കറിയാം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഭരണപക്ഷം. അതേസമയം പോലീസ് അതിക്രമം 2 സഭകളിലും ഉന്നയിക്കുമെന്ന് കോൺഗ്രസ്. അയോധ്യ സംഭാവന കൊള്ളയിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി സ്പീക്കർ. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളും ഇഡിയറ്റ് പരാമർശവുമാണ് നീക്കിയത്. ജന്തർമന്തർ പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഡൽഹി പോലീസ് നടപടിയിൽ രാഹുൽ അമിത്ഷായ്ക്കെതിരെ ലോക്സഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്ക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയെന്നും അല്ലെങ്കിൽ വെടിവയ്പ് നടന്നത് അദ്ദേഹം അറിഞ്ഞില്ലെന്നും രാഹുൽ സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഹുലിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഭരണകക്ഷി എംപിമാരും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പാലാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കുമെന്ന വാർത്ത. അവിശ്വാസ പ്രമേയത്തിൽ ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് അടുത്ത മാസം 19 പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ആലോചന. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ തത്സമയം വാർത്താസമ്മേളനം നടത്തുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടും അഴിമതിക്കെതിരായ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിനാണ് ആഭ്യന്തരമന്ത്രിയുടെ വാർത്താസമ്മേളനമെന്നാണ് അറിയുന്നത്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസായതിൽ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ബിൽ യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കാവലൊരുക്കുമെന്ന് അമിത്ഷാ. വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയും മോദി സർക്കാർ വെറുതെ വിടില്ല. കുറ്റവാളികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പൊതുപരീക്ഷകളുടെ പവിത്രത ലംഘിക്കാൻ മുതിരുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ ബില്ലാണിതെന്നും യുവജനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ബിൽ ഈ ബിൽ സംരക്ഷിക്കുമെന്നും അമിത്ഷാ. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയ ഉത്തരവ് റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ടി വി കെ സർക്കാർ. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. സഹാനുഭൂതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി. എന്നാൽ ഭരണഘടനയുടെ 162 അനുച്ഛേദം അനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. ഇറാന് നേരെ യു എസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യു എസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയുമുണ്ടായി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയത്.
2: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 42%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മൈ
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
8: rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab rab

സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. അങ്ങനെ വെച്ചൊരു വ്യാഴാഴ്ച ഒരു വീക്കെൻഡിലേക്ക് അടുക്കുന്നു. ജൂലൈ 30. അങ്ങനെ ഈ ആഴ്ച വീക്കെൻഡും അത് മന്ത്ണ്ടും ഒരുമിച്ചാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും മന്ത്ണ്ടിന്റെ പുറകിലുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ. എന്താണല്ലോ, അടിപൊളിയാവട്ടെ. നല്ലൊരു ഓഗസ്റ്റ് നമുക്ക് വരവേൽക്കാം, നല്ലൊരു ഓണക്കാലം നമുക്ക് വരവേൽക്കാം. കുറേയധികം സെലിബ്രേഷന്റെ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ പണിയൊക്കെ തീർത്ത് ടാർഗറ്റൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അടിപൊളിയാകും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ദുബായിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് കുട്ടികൾ ഉൾപ്പെടെ വരുന്നുണ്ടെങ്കിൽ, ആ കുട്ടികളുടെ വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളുടെ വിസ ആപ്ലിക്കേഷൻ ഫീ വേവ് ചെയ്തേക്കാണ്. അതായത് ഫാമിലി ആയിട്ട് വരണം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരച്ഛനോ അല്ല, പക്ഷേ അങ്ങനല്ല, അച്ഛനോ അമ്മയോ അവരുടെ കൂടെ ആരുടെയെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ, കുട്ടി തന്നെ വന്നാൽ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേര്. ഈ അങ്ങനെ വരുന്ന കേസിലാണ് ഈ കുട്ടിയുടെ വിസ ആപ്ലിക്കേഷൻ ഫീ ഇത് വേവ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു സുഹൃത്താണ്, ഇപ്പം എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഫാമിലിയാണ് വരുന്നത്. ഞാൻ അപ്ലൈ ചെയ്താൽ ഇത് കിട്ടില്ല, അവർ തന്നെ അപ്ലൈ ചെയ്യണം. അതായത് ഫോറിനേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്നതിനാണ് ഈ ഒരു വിസ ആപ്ലിക്കേഷൻ ഫീ ഇവരിപ്പോൾ വേവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഏജൻസിയിൽ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലുള്ളവരോട് പറയാം, അവർ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറയാം. അവർ ഏജൻസിയിൽ കൊടുക്കുന്ന സമയത്ത് അവർ പറയണം, ഈ സമ്മറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിസ വേവിംഗ് ഫീയുടെ ഭാഗമായിട്ടുള്ളതിനാണ് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടുള്ളൂ. എന്താണേലും ഈ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ജൂലൈ 15 തൊട്ട് സെപ്റ്റംബർ 15 വരെ മറ്റുമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ ഒരു പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ വരുവാണെങ്കിലാണ്, അത് തന്നെ ജൂലൈ 15 തൊട്ട് ഞാൻ ഡേറ്റ് നോക്കുന്നത്, സെപ്റ്റംബർ 15 വരെ, ഇതിനുള്ളിൽ വരുവാണെങ്കിലാണ് ഇതിന് എന്താ പറയുന്നത് വേവ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഏജ് ബിലോ 18 ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ 250 തൊട്ട് 350 ദിർഹംസ് ആണ് ഒരു മാസത്തെ വിസ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കുട്ടികൾക്ക് ആണെങ്കിലും അല്ലെ ഇവിടുത്തെ ടൂറിസ്റ്റ് വിസയ്ക്കും വരുന്നത്. ആ ഫീ ആണ് ഇവർ വേവ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് ചാർജും ബാക്കി ഒരു അഡീഷണൽ ചാർജും കാര്യങ്ങളൊക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു 120 ദിർഹംസ് വരും. ആ 120 ദിർഹംസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതായത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് വരുന്നതെങ്കിൽ ഒരു 500 രൂപ അവിടെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതായത് ഒരു 240 രൂപ ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരികയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കും അല്ല, വെളിയിൽ നിന്ന് എവിടുന്ന് വന്നാലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുട്ടികളാണ് വരുന്നതെങ്കിൽ ജൂലൈ 15-ഉം സെപ്റ്റംബർ 15-നുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് UAE-ലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും ട്രാവൽ ഏജൻറ്റിനെ കൊടുത്ത് വേണം മേടിക്കാം കേട്ടോ, കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന ഡിഡക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഈ രാജ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഓഫേഴ്സാണ് ഇപ്പോൾ ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരേണ്ടവർക്കാണെങ്കിൽ വരാൻ പറ്റൊരു ടൈമാണ്. സമ്മർ എന്ന ഒരു പ്രശ്നമല്ല, ഇവിടെ ചില്ലാണ്, എല്ലായിടത്തും AC ഉണ്ട്. അല്ല, ഗംഭീരമായിട്ട് രാത്രിയിലൊക്കെ തണുപ്പ് ഇറങ്ങി നടക്കാനും അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ സുഹേൽ കണ്ടെന്നുള്ള വാർത്തയൊക്കെ കേട്ടു, ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ എന്താണേലും ആരെങ്കിലുമൊക്കെ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാം കേട്ടോ.

ഇത്തവണത്തെ സ്നേഹ സദ്യയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജ് എനിക്ക് ഇന്നലെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസമായിട്ടുള്ള ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ദിവസം ബാക്കിയുള്ളത് എനിക്കൊന്ന് നിങ്ങൾ ആലോചിച്ചെടുക്കാൻ എഴുതിയ സമയമായിരുന്നു ഇത്രയും ദിവസം. എനിക്ക് അല്ലാതെ ഓരോ ദിവസങ്ങളിൽ വരുന്ന മെസ്സേജ് സത്യം പറഞ്ഞാൽ എണ്ണം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ മെസ്സേജ് അയച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ എനിക്ക് ഒരുപാട് പേര് പലരെയും, അതായത് ഒരാൾ തന്നെ പലരെയും റെക്കമെൻഡ് എഴുതിയ സമയമായിരുന്നു ഇത്രയും ദിവസം. എനിക്ക് അല്ലാതെ ഓരോ ദിവസങ്ങളിൽ വരുന്ന മെസ്സേജ് സത്യം പറഞ്ഞാൽ എണ്ണം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ മെസ്സേജ് അയച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ

0: യുവയുടെ വളർച്ചയ്ക്കോ യുവയുടെ ഇത്രയും കാലത്തെ ഹാർഡ് വർക്കിനോ അല്ലെങ്കിൽ യുവയുടെ എന്തെങ്കിലും മേഖലയിൽ, അതിപ്പം ഞാൻ പറയുന്ന പോലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാവാം, മെഡിക്കലിലാവാം, ടെക്നോളജി പരമായിട്ടാവാം, പോലീസിലാവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി ഡിസേർവിംഗ് ആണെങ്കിൽ, ഒരുപക്ഷെ ആ ഒരു വ്യക്തി വർഷങ്ങളായിട്ടുണ്ടാവും നാട്ടിൽ പോയിട്ടുള്ളത്, കുടുംബത്തിനോടൊപ്പം ഒരു ഓണം ഉണ്ടായിട്ടുള്ളത്, ഇവിടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഓണം, കാരണം ഓണ ദിവസം പോലും പണിയെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് യു എയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം എന്തായാലും അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓണ സദ്യ സ്പേസ്, ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ ഫോൺ നമ്പർ, ഇത്രയും മാത്രമാണ് നിങ്ങൾ നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കേണ്ടത്. നിങ്ങളുടെ പേരോ നിങ്ങളുടെ നമ്പറോ അയക്കേണ്ട, കാരണം നിങ്ങളുടെ വാട്സാപ്പിൽ നിന്നാണല്ലോ വരുന്നത്. നമ്മുടെ വാട്സാപ്പ് നമ്പർ അറിയാലോ, 0585829220. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. എന്താണേലും കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം എന്താണേലും മടിച്ചിരിക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഫസ്റ്റ് പേര്, ഒരുപക്ഷെ നിങ്ങളുടെ ഫ്ലാറ്റിലുള്ള ഒരു സെക്യൂരിറ്റി ആവാം, ഒരു പലപ്പോഴും നമ്മൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെയൊക്കെ പേരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്താണേലും ആരാണേലും നിങ്ങളയക്ക് ദ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും ഇത്തവണത്തെ ഓണസദ്യയുടെ കിക്ക് സ്റ്റാർട്ട് ഹോം 92.2 FM കൊണ്ടാടാൻ പോകുന്നത്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഈ വ്യാഴാഴ്ച ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പൊളിക്കുമല്ലേ, എത്രയും സ്ലോ ആയിട്ട് ഓടിക്കുക, എല്ലാവരും അത്രയും സ്ലോ ആയിട്ടാണ്. നമ്മളല്ല, സത്യം പറഞ്ഞ റോഡിന്റെ സിറ്റുവേഷൻ ആണ്. ഷേഖ് മുഹമ്മദ് ബിൻസാ റോഡ്, അല്ലിത്തിയ ടോൾ റോഡും, മല്ലിയ സ്ട്രീറ്റും ഞാൻ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞെങ്കിലും ദാ ഇപ്പം റാസൽ ഖോറിൽ നിന്ന് എടുത്ത് നമ്മൾ അൽഖയിലേക്ക് പോകുന്ന ആ ഒരു റോഡും അത്യാവശ്യം ട്രാഫിക്കിലേക്ക് ഉള്ള സിറ്റുവേഷനാണ്. അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കേട്ടോ, റാസൽ ഖോർ അൽഖയിൽ റോഡിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഏരിയയിൽ. പിന്നെ ഷാർജ റോഡ് നല്ല കൺഷനാണ്. ഷേഖ് മുഹമ്മദ് ബിൻസാ റോഡ് ആക്ച്വലി സ്ലോ മൂവിങ് എന്നല്ല, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലേക്കാണ് അത് മൂവ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബേറൂട്ട് സ്ട്രീറ്റും അത്യാവശ്യം നല്ല കഞ്ചഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തന്നാൽ മതി, വണ്ടി ഓടിക്കുന്ന സമയത്ത്
1: മാത്രം. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
4: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Amma, this car is going to get out
11: of here. Let's go.
10: Hey, Amma. പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടാ,
13: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
10: അമ്പാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
11: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പുനർജനിയിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ് ക്രസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു ബി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിബിഐ അറിയിച്ചു. ഡൽഹി പോലീസിന് തിരിച്ചടി. ഐഷി ഘോഷ് വിഷയത്തിലാണ് ഡൽഹി പോലീസിന് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റ് വാർത്തകളിലേക്ക്, ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 2 മാസമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും എന്നാവശ്യപ്പെട്ട പ്രതികൾ കോടതിയെ സമീപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് സിപിഎം പ്രവർത്തകർ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പങ്കാളിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കാൻ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കും. അന്വേഷണത്തിന്റെ അടുത്തപടിയെന്നോളം PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം വിപുലീകരിക്കാനും തീരുമാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി ഭരണപക്ഷം. അതേസമയം പോലീസ് അതിക്രമം 2 സഭകളിലും ഉന്നയിക്കുമെന്ന് കോൺഗ്രസ്. അയോധ്യ സംഭാവന കൊള്ളയിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. രാഹുൽഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി സ്പീക്കർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളും ഇഡിയറ്റ് പരാമർശവുമാണ് നീക്കിയത്. ജന്തർമന്ത്ര പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഡൽഹി പോലീസ് നടപടിയിൽ രാഹുൽ അമിത്ഷായ്ക്കെതിരെ ലോക്സഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി കോൺഗ്രസിന്റെ MP JB മെത്രയുടെ ചോദ്യത്തിന് മറുപടി നൽകി. PM-ശ്രീ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. PM-ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടിയിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പരാമർശം കിട്ടിയാൽ അതിൽ കയറി പിടിക്കുന്നത് തങ്ങളുടെ ഭാഗം ക്ലിയറല്ല എന്ന ബോധ്യത്തിൽ നിന്നാണെന്ന് മന്ത്രി. പദ്ധതി ആരംഭിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ചെന്ന് മന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയ ഉത്തരവ് റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ TVK സർക്കാർ. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. സഹാനുഭൂതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി. എന്നാൽ ഭരണഘടനയുടെ 162 അനുച്ഛേദം അനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഉണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യുഎസ് ആക്രമിച്ചത്. ജോർദൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിന് ഇന്ന് രണ്ടാണ്ട്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരും വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളുമായി എത്തി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ രാവിലെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. കേരളത്തിൽ ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: ഹോം എഫ്എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
5: 37%.
7: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
8: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
9: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
7: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
10: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
7: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
10: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
11: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പൈർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: You are listening to Sand Dunes with Akshay and Vidya.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ദുബായിലെ ഈ ബ്ലൂ മെട്രോ സ്റ്റേഷൻ, അത് മെട്രോ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്, ബ്ലൂ മെട്രോ സ്റ്റേഷൻ അല്ല, മിക്ക മെട്രോ സ്റ്റേഷനെ കളറ് ബ്ലൂ ആണ്, പക്ഷേ ദുബായ് മെട്രോ ബ്ലൂ ലൈൻ, നമ്മുടെ ഡ്രാഗൺ മാർട്ടിൻ്റെ സ്റ്റേഷൻ 1.2 കിലോമീറ്റർ ടണലിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയായിരുന്നു, എടാ ഈ ഇന്ന സ്ഥലത്ത് വരുമ്പം അവിടെ ഒരു ടണൽ പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടണലോ? ഞാൻ ദിവസവും അത് വഴി കൂടെ പോകുന്നതാണല്ലോ, ഞാനവിടെ അങ്ങനെ റോഡിൻ്റെ താഴേക്ക് അല്ലെ, ഭൂമിക്ക് താഴേക്കോ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല, ഒരു കൗതുകം, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നമ്മുടെ ഇവിടുന്ന് കോട്ടക്കലിൽ നിന്ന് നമ്മുടെ കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ദേശീയപാതയുടെ, അല്ല അത് ദേശീയപാതയാണോ അത് ഏതാ റോഡെന്ന് എനിക്കറിയത്തില്ല, ആ റോഡ് നിത്യം ഇവിടെ നിശ്ചയിരിക്കുന്നു ഞാൻ ദേശീയപാതെന്ന് പറഞ്ഞു. അല്ല, ആ റോഡ് ഇപ്പുറം വശം കൺസ്ട്രക്ഷന് വേണ്ടി ഇങ്ങനെ ഓപ്പൺ കൺസ്ട്രക്ഷൻ ആണല്ലോ, നമുക്കൊക്കെ കാണാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ അന്ന് അത് കാണത്തില്ല. ഞാൻ അന്നേരമാണ് വിചാരിച്ച് ഈ ഒരു വാർത്തയോടെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ് ശരിയാണ്, കാരണം ഇവിടെ എത്ര ടണൽസാണെന്നറിയാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെട്രോയ്ക്കുൾപ്പെടെ റോഡിനുൾപ്പെടെ പല ടണലുകളായിരിക്കും, ഒരു പക്ഷേ ഏകദേശം ഒരു 6 മാസത്തോടെ കഴിയുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും പുതിയ റോഡുകളും പുതിയ ടണലുകളും ഈ രാജ്യത്ത് വരാൻ പോകുന്നത്. തകൃതിയായിട്ടാണ്, അതിൻ്റെ ഒരു അല്പം മാത്രമാണ് നമ്മൾ മേലെ കാണുന്നത്. ഇപ്പം നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോഴേ എൻ്റെ താഴെ പണി നടക്കുന്നുണ്ടാവും, റോഡിൻ്റെ താഴെ. എന്തായാലും ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് കൊടുക്കേണ്ട പല കാര്യങ്ങളും, അത് ഏത് മേഖലയിലും, നമ്മുടെ പല രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ നിൽക്കും. ഇവിടെ അങ്ങനെയല്ല, ഒരു സംഭവം എടുത്തെങ്കിൽ അത് കുറച്ച് പേര്, ബെറ്റേനാണെങ്കിൽ അതിന് കുറച്ച്, എല്ലാം ഒറ്റ സ്ട്രെച്ചിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് പണിതേൻ്റെ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഞാൻ ആ വിഷ്വൽസ് കാണുന്ന സമയത്തെ, അതായത് റോഡിൻ്റെ താഴെ ഒരു മോള് നിൽക്കുന്ന പോലെ, നമുക്കറിയാം ബുർജ്മാൻ സ്റ്റേഷൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത് അല്ലേ, അത്രയും വലിയ സ്റ്റേഷൻ റോഡിൻ്റെ താഴെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് പണി കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ആ മെട്രോയ്ക്ക് പോകേണ്ട ആ ടണലും അതിൻ്റെ ആ ഒരു സർക്കുലർ ഏരിയ ഉണ്ടല്ലോ മെട്രോ പോകുന്ന സ്റ്റേഷൻ്റെ, അതുമൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും UAE തകർത്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധ്യതകളാണ് കേട്ടോ, ഒരുപാട് സാധ്യത. ഇന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ബിസിനസ് ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, ഒട്ടും വിഷമിക്കേണ്ട, നിൽക്കുന്നത് UAE ആണോ, നിങ്ങൾ മേൽക്കുമേൽ ഉയർന്നിരിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അല്ല നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
2: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
2: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും, ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷാർജ ക്യുസേസ് ഏരിയ, അതായത് അല്ലെങ്കിൽ ഷാർജ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ദുബായിലേക്ക് കണക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ് കേട്ടോ. അവിടെ നല്ല രീതിയിലുള്ള അങ്ങനെ ബ്ലോക്കല്ല, ഐ മീൻ ട്രാഫിക്

0: സിറ്റുവേഷൻ കൂടുതലായിട്ട് കാണുന്ന രണ്ട് ഏരിയ ആണ്. നമ്മുടെ മല്ലിഹ സ്ട്രീറ്റും അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിനെ കണക്ട് ചെയ്യുന്ന ഷാർജ റിംഗ് റോഡും ഒക്കെ തന്നെ അവിടെ രണ്ട് ആക്സിഡൻസും സംഭവിച്ചിട്ടുണ്ട്. എനിവേസ് ദുബായ് റോഡുകളെല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. Traffic
1: update. Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: സ്വാഗതം. അക്ഷയും നിത്യമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. യെസ്,
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: സുഖം സുഖം. ഇപ്പൊ ഫുള്ള് ട്രാഫിക് ആയതുകൊണ്ട്
1: ഇന്ന് രാവിലെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നിത്യ വന്ന സമയത്ത് പറഞ്ഞ ലേറ്റ് ആയത് ചില ദിവസങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് അല്ലേ. നിത്യ ഇന്ന് ആക്ച്വലി വന്ന എന്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവം സത്യം പറഞ്ഞ എന്നെ ഞെട്ടിച്ചാണ് കേട്ടോ. അതായത് ഈ ഒരു മനുഷ്യൻ എയ്റോപ്ലെയിൻ കഴിക്കും, സൈക്കിൾ കഴിക്കും, ഷാൻലിയേഴ്സ് കഴിക്കും, ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് എന്റെ അടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നേക്കുന്ന ആർട്ടിക്കിള് എനിക്ക് എടുത്തു കാണിച്ചു അല്ലെ. എങ്ങനെയാണ് സംഭവം? അൺബിലീവബിൾ ആണ്. അയാൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ട്.
2: ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ട്. ശരിക്കും ഈ ബിരിയാണിയോ ചായയോ നമ്മൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ആർത്തിയോടെ കഴിക്കുന്ന ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ
1: ഉണ്ടായിട്ടുണ്ട്.
2: പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രാൻസിലാണ് അദ്ദേഹം ഉള്ളത്. മിഷേൽ അല്ലെങ്കിൽ മൈക്കൽ ലോട്ടിറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
1: ശരി, മൈക്കൽ ലോട്ടിറ്റോ. ശരി,
2: പുള്ളിക്കാരന്റെ ഒരു അവസ്ഥയാണ്, ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ആക്ച്വലി ഇത്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്രയധികം സാധനങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ വിളിക്കുന്നത് മൊസ്യു മാക്ഷേത്തു എന്നാണ് ഫ്രാൻസിൽ, ഫ്രഞ്ചിൽ.
1: ഓക്കെ,
2: അല്ലെങ്കിൽ ലോകം മുഴുവൻ വിളിക്കുന്നത് മിസ്റ്റർ ഈറ്റ് ഓൾ.
1: Eat all, എല്ലാം
2: കഴിക്കും.
1: ഫുഡും കഴിക്കുമല്ലോ അല്ലേ?
2: ഫുഡ് കഴിക്കുമായിരിക്കും.
1: അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, എയർപ്ലെയിൻ കഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കടിച്ച് കഴിക്കുന്ന ഒരു പ്രതീതി.
2: എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അതൊരു 18 ബൈസിക്കിൾ, ഓക്കെ, 15 ഷോപ്പിംഗ് കാർട്ട്, 7 ടെലിവിഷൻ സെറ്റ്, 6 ഈ പറഞ്ഞ പോലെ അലങ്കാര, വലിയ അലങ്കാര വിളക്കുകൾ അല്ലെ അത്, പിന്നെ ഒരു പക്ക ബെഡ്. ഇത് മാത്രമല്ല, ഒരു സെസ്ന 150 എയർപ്ലെയിൻ. ഇത് മുഴുവൻ വെട്ടി
1: കാന്തോന്നും പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോകില്ല, എന്റെ വയറ്റിൽ ഒട്ടിപ്പിടിക്കും.
2: സത്യം പറയാണല്ലോ, ഈ ഒരു എയർപ്ലെയിൻ അല്ലെ മീൻസ് നമ്മുടെ പ്ലെയിൻ തിന്ന് തീർക്കാൻ 2 വർഷം എടുത്തു എന്നാണ്.
1: പൊന്നെ,
2: ഈ മനുഷ്യൻ എന്തിന്റെ കേടാണല്ലേ?
1: ഞാൻ പല കൗതുകങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ.
2: അങ്ങനെ അൺബിലീവബിൾ
1: ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ഒരു മനുഷ്യൻ. നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഭക്ഷണം കഴിക്കുന്നതിനകത്ത് പല ഭക്ഷണങ്ങളും എന്ത് കിട്ടിയാലും കഴിക്കുന്ന പല ആളുകളും.
2: പക്ഷെ
1: ഇത് ഒരു വേറിട്ട ഒരു ഇൻഫർമേഷൻ തന്നെയായി.
2: ഡോക്ടേഴ്സിന് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ, അദ്ദേഹത്തിന് തന്നെ ഡോക്ടേഴ്സിന്റെ അടുക്ക പോകേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഒരു ആരോഗ്യപരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ തിന്നു തീർക്കുന്ന വെച്ചാൽ അത് ലോഹ കഷ്ണങ്ങളല്ലേ. സോ 100% ബിലീവബിൾ അല്ല, അൺബിലീവബിൾ ആണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ആക്ച്വലി ഇത് കണ്ടുപിടിച്ചത് പിക്ക, PICA, പിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഇത്.
1: ഞങ്ങളുടെ നാട്ടിലെ സൈക്കിൾ എടുത്ത അണ്ണാച്ചി അങ്ങനെ പുള്ളിയെ കണ്ട് ഓടും, വരുന്ന പരിപാടി കടകാലിയാക്കും. എന്താണേലും ഇത് നടന്ന സംഭവമാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു മനുഷ്യന്റെ കഥയാണ് സത്യം പറഞ്ഞ നമ്മൾ ഈ പറയുന്നത്.
0: യു ആർ ലിസണിംഗ് ടു സാൻ ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
3: വാടാ വാടാ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു ഹോം 92.2 FM-ലൂടെ.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുനർജനിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിന്റെ ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കി. നേരത്തെ അയച്ച സമൻസിന് ഹാജരാകാത്തതിന് 1,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനെതിരെ ഐഷി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചിരുന്നു. ഐഷി ഘോഷ് AKG സെന്ററിലുണ്ടെന്ന് അറിഞ്ഞ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിലെ 2 ഉദ്യോഗസ്ഥർ മഫ്തിയിലെത്തി അറസ്റ്റിന് ശ്രമിച്ചിരുന്നു. പുനർജനി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് 1 രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. LDF കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ചു നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്നും ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലെന്നും പിണറായി. LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ്. അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന കേരള സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം നൽകി CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം നൽകിയത്. സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. 2 മാസമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഉൾപ്പെട്ട CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ മുൻ സ്പീക്കർ AN ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തിയുണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്ന് സമ്മതിക്കുന്നത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ സ്വയം വിമർശനം വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി ഭരണപക്ഷം. അതിക്രമം 2 സഭകളിലും ഉന്നയിക്കാൻ കോൺഗ്രസ്. അയോധ്യ സംഭാവന കൊള്ളയിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി സ്പീക്കർ. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളും ഇഡിയറ്റ് എന്ന പരാമർശവുമാണ് നീക്കിയത്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MP JB മേത്തയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളവയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ PM ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. കേരളത്തിൽ PM ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ഇറാന് നേരെ യുഎസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യുഎസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് രണ്ടാണ്ട്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും. വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളുമായി എത്തി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ രാവിലെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain. Since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മൈ
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices. Time check. Time check.
6: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11:07.
1: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
1: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസത്തിന്റെ മിഡ് മോർണിംഗ് ടൈമിലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഓക്കെ, ഇന്നപ്പോ ദേ നാളെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം കൂടെ കഴിയുകയാണല്ലേ. പിന്നെ ഒരു ഓണത്തിന്റെ ഓളമാണ്. ഓക്കെ, എന്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളപ്പോഴും നമ്മൾ ഓണം ആഘോഷങ്ങൾ ഒട്ടും കുറച്ചിട്ടില്ല. ഈ ഓണം ആഘോഷിക്കുക എന്ന് പറയും മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഓണം ആഘോഷങ്ങളല്ല. നമുക്ക് നമ്മുടേതായ ചില സന്തോഷ നിമിഷങ്ങളുണ്ട്. അത് എപ്പോഴും കംപ്ലീറ്റ്ലി, അത് രാജ്യം വിട്ടിട്ടാണെങ്കിലും ശരി, ജാതി ഭേദ വ്യത്യാസമന്യേ മനുഷ്യരായി ഒന്നിച്ചു നിൽക്കുന്നൊരു ആഘോഷമാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓണാഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇപ്രാവശ്യം ഹോം 92.2 FM പലതരത്തിലുള്ള പരിപാടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാര്യമാണ്, ഇന്ന് ജൂലൈ 30th ആണ്, തേഴ്സ്ഡേ ആണ്, അതുകൂടെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള യു എയുടെ ഒരു ഫോർമേഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ഒത്തിരി നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീൻസ് കഷ്ടപ്പെടുന്ന വർക്ക് വേണ്ടിയിട്ട് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്ന, ആഹാരം എത്തിച്ചു കൊടുക്കുന്ന, കൊറോണ ടൈമുകളിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സോറി, നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നേഹസദ്യയുടെ ഭാഗമാകാൻ അവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. 10 പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ യു എയോട് ചേർന്ന് നിൽക്കുന്ന, എന്താ പറയുക, ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ചേർന്നിട്ടുള്ള നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ പേരും മൊബൈൽ നമ്പറും ഒന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അങ്ങനെ വരുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 10 പേരെയാണ് നമ്മൾ സ്നേഹസദ്യക്കായിട്ട് കൊണ്ടുപോകുന്നത്, ഓണസദ്യക്കായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു അവരോടുള്ള ഒരു റെസ്പെക്റ്റാണ്, അവരോടുള്ള ഒരു സ്നേഹമാണ്. ഞങ്ങൾ അങ്ങനെ ഓണത്തിന് അവരെ ചേർത്ത് പിടിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരാളും കാണിക്കാത്ത ആ ഒരു സ്നേഹം, അതൊരു പക്ഷേ ഒരു നേരത്തെ ആഹാരം എന്നായിരിക്കും, പക്ഷേ അങ്ങനെയല്ല, ആ ഒരു ആഹാരം സ്നേഹത്തോടെ ഒരുമിച്ച് ചേർന്നിരുന്ന് കഴിക്കാൻ സാധിക്കുന്നു, അത് ഓണത്തിന് എന്ന് പറയുമ്പോഴാണ് സന്തോഷം അല്ലേ. അല്ലെങ്കിൽ ഓണക്കാലത്ത് ഇത് കടക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM ചേർന്ന് ഈയോടെ ഫോർമേഷനിൽ പങ്ക് ചേർന്നിട്ടുള്ള നല്ല മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ ഓരോരുത്തർക്കും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ അറിയാമെങ്കിൽ ഹോം ഓണസദ്യ, ആ വ്യക്തിയുടെ പേരും മൊബൈൽ നമ്പറും ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേരൂടെ ആഡ് ചെയ്തോളൂ. എന്നിട്ട് മെസ്സേജ് അയയ്ക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജൂലൈ 31st ഉന്മാദം ലിജോ മോൾ ജോസും അതുപോലെ കുഞ്ചാക്ക ബോബനും ഒരുമിക്കുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. രണ്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള കഥാപാത്രങ്ങൾ, പ്രതീക്ഷിക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് വിജയം കൊയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. സോ അവർ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം. ധൈര്യമായിട്ട് പോയി മൂവി കാണാം. സോ ഉന്മാദം സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണാൻ നമ്മുടെ ഹോം 92.2 FM സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങാം. ഞാൻ വന്ന് പറയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. കാരണം എനിക്ക് അർജന്റായിട്ട് ഒന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് പാട്ടുകൾ മാത്രം കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സോ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുക, ഞാനൊന്ന് ഓണയർ വരാൻ ഒത്തിരി ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ആ സമയം നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം കൃത്യമായ ഫോർമാറ്റിൽ വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ, അത് മറക്കാതെ ഓർക്കുക. HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് നിങ്ങളുടെ പേര്, സിനിമയുടെ പേര്, അല്ലെങ്കിൽ സിനിമയുടെ പേര്, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. അപ്പോ നമുക്ക് ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാം.
0: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.

0: a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

Mid Morning with Nitya. Mid Morning with Nitya.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid-morning with Nithya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാർലമെന്റിൽ ഇന്നും ബഹളം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിന്റെ ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കി. നേരത്തെ അയച്ച സമൻസിന് ഹാജരാകാത്തതിന് 1000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനെതിരെ ഐഷി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചിരുന്നു. ഐഷി ഘോഷ് AKG സെന്ററിൽ ഉണ്ടെന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിലെ 2 ഉദ്യോഗസ്ഥർ മഫ്തിയിലെത്തി അറസ്റ്റിന് ശ്രമിച്ചിരുന്നു. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി VD സതീഷിന് ക്ലീൻ ചിറ്റ്. VD സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീഷ് നേരിട്ട് 1 രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. LDF കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. VD സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലെന്നും പിണറായി വിജയൻ. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് 1st പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപ്പട്ടികയിൽ ഇല്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ഒപ്പുവച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ മുൻ സ്പീക്കർ AN ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തിയുണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നതെല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് AN ഷംസീറും തുറന്ന് സമ്മതിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭ ചേർന്ന് 1 മിനിറ്റിനകം പിരിഞ്ഞു. രാജ്യസഭയിൽ ഉച്ചതിരിഞ്ഞ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച ആരംഭിക്കാനാണ് കേന്ദ്ര നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഇന്നും ഹാജരായില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. ഇതോടെ ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വൻ ബഹളം. അതിനിടെ പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് JP നദ്ദ സംസാരിച്ചു. സർക്കാർ എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചതാണ്. എന്നാൽ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല, മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. PM ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. PM ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജോലി നൽകിയ ഉത്തരവ് റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ TVK സർക്കാർ. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിലാണ് അപ്പീൽ നൽകുക. സഹാനുഭൂതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തിയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദനിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ US ആക്രമിച്ചത്. ജോർദൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് രണ്ടാണ്ട്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരും, വെള്ളാർമറ സ്കൂളിലെ അധ്യാപകരും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളുമായി എത്തി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ രാവിലെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ശ്രീശങ്കറിന്റെ രണ്ടാം വെള്ളി മെഡൽ നേട്ടമാണിത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനുശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലുമാണ് അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
9: Time check.
8: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
9: Time check.
8: Brought to you by Ozone Cargo.
9: Weather update.
8: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 degrees Celsius, ഹ്യൂമിഡിറ്റി 35%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: അങ്ങനെ ഞാൻ തിരികെ എത്തിയിരിക്കുന്നു. ഗായ്സ്, നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണിക്കൂറിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഇത് ഉമ്മൽക്കോയിനിൽ നിന്നുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. അതായത് ഇത് ഒള്ളി ഫോർ ഉമ്മൽക്കോയിനിലുള്ള ആൾക്കാർക്ക്, അവർക്ക് എല്ലാവർക്കും അറിയിക്കാനുള്ള ഒരു സ്പെഷ്യൽ അറിയിപ്പാണേ. അതായത് ഇന്ന് 30-ാം തീയതി വ്യാഴാഴ്ച ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഉമ്മൽക്കോയിനിലെ ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്ററിൽ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഇവരുടെ സഹകരണത്തോടെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൽക്കോയിനിലുള്ള ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്ററിലാണ്. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസും ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ചേർന്നാണത് ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് റിസർച്ച് സെന്ററും ചേർന്നാണ് ഈ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് മുകളിൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു മഹത്തായിട്ടുള്ള കാരുണ്യ പ്രവർത്തനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാനുള്ള അവസരമുണ്ട്. അവരോടാണ് അപേക്ഷിക്കുന്നത് ഇത്തരത്തിലൊരു വലിയ കാര്യത്തിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു രക്തദാനം, നിങ്ങളുടെ ഒരു തുള്ളി ബ്ലഡിന് മറ്റൊരാളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ സഹായിച്ചേക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. സോ അത് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു വാർത്ത അറിയിക്കാനുള്ളത്. സ്ഥലം മറക്കണ്ട, ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്റർ ഉമ്മൽക്കോയിൻ, വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് അവിടെ ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത് കേട്ടോ, ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്ററിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇന്ന് വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഉമ്മൽക്കോയിനിലെ ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്ററിൽ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസും ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് റിസർച്ച് സെന്ററും ഇവരുടെ രണ്ടുപേരുടെയും സഹകരണത്തോടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം, ഡോക്ടർ സണ്ണി മെഡിക്കൽ സെന്റർ ഉമ്മൽക്കോയിൽ വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നടക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഈ വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വേഗം തിരികെ എത്താം. നമുക്കൊരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. അതോടൊപ്പം തന്നെ നാളെയാണ് July 31st നമ്മുടെ ഉന്മാദം ലിജോ മോൾ ജോസും അതുപോലെ കുഞ്ചാക്കോബനും ഒരു പോലീസ് സ്റ്റോറി ഇലവീഴ പൂഞ്ചിരയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ഇത് ഈ മൂവി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ കാത്തിരിക്കാൻ എന്തൊക്കെയോ ഉള്ള ഒരു സിനിമ, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചൊരു സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഉന്മാദം എന്ന സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹോം സ്ക്രീനിങ്ങും എപ്പോഴായിരിക്കും, നാളെ തന്നെയാണെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്ത് പറയാം. എന്തായാലും മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കൂ. എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് അറിയാലോ. ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space ഉന്മാദം മൂവി നെയിം, നിങ്ങളുടെ പേര് ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്ക്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's Home 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ ഭയങ്കര രസമുള്ളൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നത്, നാളെയാണ് നമ്മുടെ ഉന്മാദം മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഇലവീഴ, പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട്, ഈ സിനിമയൊക്കെ നമുക്ക് സമ്മാനിച്ച സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ശരിക്കും എന്താണ് അതിൻ്റെ ഷാഹി കബീറാണ് ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ കിരൺ ദാസ് ആണ്. ഒരു നല്ല സിനിമയായിരിക്കും തീർച്ചയായിട്ടും. ഒരുപാട് നല്ല നല്ല റിവ്യൂസും വരുന്നുണ്ട് കേട്ടോ അതിന്. സോ ആ മൂവി കാണാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം മെസ്സേജ് അയക്കാം. HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space, ഉന്മാദം എന്ന പേര്, സിനിമയുടെ പേര്, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അതോടൊപ്പം ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നാളെയാണ് റിലീസ്, നാളെ തന്നെയാണ് നമ്മുടെ ഹോം സ്ക്രീനിങ്ങും കേട്ടോ. 8:45 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എത്തേണ്ട ടൈം ഏകദേശം ഒരു അതിൽ 8:45 എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം ആകുമ്പോൾ, സോറി, മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോൾ റിപ്പോർട്ടിംഗ് ടൈം ഒരു അതിൻ്റെ ഹാഫ് ആൻ അവർ ബാക്കിലേക്ക് വരും. 8:15 ഒക്കെ ആകുമ്പോൾ എന്തായാലും നിങ്ങൾ എത്തണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന്, മീൻസ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഡെസ്കിൽ നിന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരും ഉടനെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിലുണ്ടല്ലോ, നമ്മളെ ഒരേ സമയം സർപ്രൈസ് ചെയ്യുകയും അതോടെ പിന്നെ നമ്മുടെ അതിശയം വണ്ടർ അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എത്രയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ജീവികളുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് ഏട്ടാ നിങ്ങൾ ഞെട്ടും. കേട്ടിട്ടുണ്ടോ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് തല വേർപെടുത്തി ജീവിക്കുന്ന, അല്ലെങ്കിൽ സസ്യമാണോ അതോ മൃഗമാണോ എന്നതുപോലും സംശയം തോന്നിപ്പോകുന്ന ഒരു വിചിത്ര ജീവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതും പോരാഞ്ഞിട്ടോ, ഇത് കഴിക്കുന്നത് ഭക്ഷണത്തിന് പകരം എന്താ, ഭക്ഷണമല്ല, സസ്യങ്ങളോ ജീവികളോ ഒന്നുമല്ല, പകരം ലൈറ്റ്, പ്രകാശം, സൂര്യപ്രകാശമാണ് ഇത് കഴിക്കുന്ന ഭക്ഷണം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാവും അല്ലേ. കേൾക്കുമ്പോൾ എന്തോ ഒരു ഒരു ഒരു സ്കൈഫൈ മൂവി പോലെ തോന്നുന്ന ഒരു ഒരു കഥ പോലെ തോന്നാം. എന്നാൽ സംഭവം റിയലാണ്. എന്താ പറയുക, ഫോട്ടോസിന്തസൈസിങ് സീ സ്ലഗ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന കടൽ അട്ടകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ. എന്നാലും കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഈ കുഞ്ഞു ജീവി, ചെറിയ ജീവി ഉണ്ടല്ലോ, ശാസ്ത്രലോകത്തെ തന്നെ വലിയ രീതിയിൽ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം തല ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാലും ഇതിന് ലൈഫ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തലയിൽ നിന്ന് പുതിയൊരു ബോഡി താനെ വളർന്നു വരും. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു റീജനറേഷൻ പവർ ഈ ഒരു ജീവിക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഇതിൻ്റെ ഫുഡ് കഴിക്കുന്ന രീതി, ഫുഡ് സ്റ്റൈലാണ്. സാധാരണ മൃഗങ്ങളെപ്പോലെ ആഹാരം കഴിക്കുന്നതിന് പകരം ഇത് ചെടികളെപ്പോലെ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിക്കുന്ന പായലുകളിൽ നിന്നുള്ള ക്ലോറോപ്ലാസ്റ്റ് അതിൻ്റെ സ്വന്തം ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് അത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സസ്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്തണോ അതോ മൃഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്തണോ എന്നുള്ള ഒരു വലിയ ഡിസ്കഷനിലാണ് ശരിക്കും പറഞ്ഞ സയന്റിസ്റ്റ്. പ്രകൃതിയുടെ ഓരോ വിസ്മയങ്ങൾ കാണുമ്പോഴും ഇതുപോലെ അമേസിംഗ് ആയിട്ട് തോന്നാറില്ലേ. കടലിൻ്റെ ആഴങ്ങളിൽ മനുഷ്യന് ഇനിയും കണ്ടുപിടിക്കാൻ കഴിയാത്ത എത്രയോ സീക്രട്ടുകളാണ് ഒളിഞ്ഞെടുക്കുന്നല്ലേ. അതിന്റെ സത്യം പറഞ്ഞാൽ ഒരു ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും ഈ കടൽ ജീവി. അപ്പൊ ഈ പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞു വിസ്മയത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ്.
1: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുനർജനിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി. പാർലമെന്റിൽ ഇന്നും ബഹളം. ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സി ബി ഐ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്നും ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലെന്നും പിണറായി. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നും അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പി എസ് സി ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറിയെന്ന് എസ് ഐ ടി. മൂല്യനിർണയം നടത്താതെ ഒഴിവാക്കിയത് സി പി എം അനുകൂലിയായ ഒന്നാം റാങ്കുകാരൻ എഴുതാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും മാർക്ക് പരിഗണിച്ചാൽ ഒന്നാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കില്ല. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം തല താഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷിനെതിരായ ഹർജിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് എം ഡി സ്ഥാനങ്ങളിൽ നിന്ന് രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സി ബി ഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. ആദ്യ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ പേരില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ് ക്രിസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഒ ആയിരുന്ന യു വി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സി ബി ഐ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തോൽവിയുടെ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എ എൻ ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തിയുണ്ടായില്ല. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം. അയ്യപ്പ സംഗമം വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് എ എൻ ഷംസീറും തുറന്ന് സമ്മതിച്ചത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് എ എൻ ഷംസീറിന്റെ സ്വയം വിമർശനം. മുഖ്യമന്ത്രി വി ഡി സതീശന് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ കെ എസ് ഹംസ. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ല. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരാണ് മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്നതെന്ന് അറിയില്ല. സർക്കാരിനോട് മത്സരിക്കാൻ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ടെന്നും കെ എസ് ഹംസ. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമായി. ലോക്സഭ ചേർന്ന് ഒരു മിനിറ്റിനകം പിരിഞ്ഞു. രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും പാർലമെന്റിൽ ഹാജരായില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. ഇതോടെ ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചു. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വൻ ബഹളമുണ്ടായി. പ്രതിപക്ഷ നടപടികളെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നദ്ദ, സർക്കാർ എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്നാൽ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയാണ് പ്രതിപക്ഷം. അവരുടെ പക്കൽ ഒരു വിഷയവുമില്ല. അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്നും ജെ പി നദ്ദ. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല. പി എം ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത ചൌധരിയാണ് രാജ്യസഭയെ അറിയിച്ചത്. കോൺഗ്രസ് എം പി ജെ ബി മേത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ മറുപടി. പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ വിവാദം. പി എം ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചുവെന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പരാമർശം കിട്ടിയാൽ അതിൽ കയറിപ്പിടിക്കുന്നത് തങ്ങളുടെ ഭാഗം ക്ലിയർ അല്ല എന്ന ബോധ്യത്തിൽ നിന്നാണെന്ന് മന്ത്രി. പി എം ശ്രീ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞതായി മുൻമന്ത്രി വി ശിവൻകുട്ടി. ഒരു രൂപ പോലും പി എം ശ്രീ ഇനത്തിൽ കൈപ്പറ്റിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴത്തെ സർക്കാരിന് തടസ്സമില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതിയിൽ കേരളമില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വിഷയം വി ഡി സതീശൻ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് സി പി എമ്മിന്റെ നീക്കം. ഇറാന് നേരെ യു എസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യു എസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. ഇവയിലും അസ്ഥിര കാലാവസ്ഥയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.09 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലുമാണ് അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിൽ അന്വേഷണം. സ്പോർട്സിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തിയതിന് അർജന്റീനയെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കണമെന്നടക്കം അന്ന് ആവശ്യം ഉയർന്നിരുന്നു. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: are listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1980.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ഇന്നും ബഹളം. ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽഡിഎഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നും അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ. പിഎസ്സി ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറിയെന്ന എസ്ഐടി. മൂല്യനിർണയം നടത്താതെ ഒഴിവാക്കിയത് സിപിഎം അനുകൂലിയായ ഒന്നാം റാങ്കുകാരൻ എഴുതാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും മാർക്ക് പരിഗണിച്ചാൽ ഒന്നാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കില്ല. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ചികിത്സ തേടിയതെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ഇന്നലെ ആരോപണ വിധേയനായ പോലീസുകാരനെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എംഡി കെ എ രതീഷിന് എതിരായ ഹർജിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് എംഡി സ്ഥാനങ്ങളിൽ നിന്ന് കെ എ രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപ്പട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ്ക്രസിനുമായി ഒപ്പുവച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിബിഐ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എ എൻ ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പസംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്നു സമ്മതിച്ചത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ സ്വയം വിമർശനം. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭ രാവിലെ ചേർന്ന് 1 മിനിറ്റിനകം പിരിഞ്ഞു. രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും പാർലമെന്റിലെത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വൻ ബഹളമുണ്ടായി. പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു. സർക്കാർ എല്ലാ വിഷയത്തിനും ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചതാണ്. എന്നാൽ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പക്കൽ വിഷയമില്ല. അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. സഭ തടസ്സപ്പെടുത്തുന്നുവെന്ന് ജെ പി നദ്ദ. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി. പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. പി എം ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞതായി മുൻമന്ത്രി വി ശിവൻകുട്ടി. ഒരു രൂപ പോലും പി എം ശ്രീ ഇനത്തിൽ കൈപ്പറ്റിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴത്തെ സർക്കാരിന് തടസ്സമില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതിയിൽ കേരളമില്ലെന്ന കേന്ദ്ര സർക്കാർ മറുപടിക്ക് പിന്നാലെ വിഷയം വി ഡി സതീശൻ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് സി പി എം നീക്കം. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമുസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഹോർമുസ് കടലെടുക്ക് ഒമാനും ഇറാനും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രിക്കുകയും കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഒമാൻ കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചത്. ഇറാന് നേരെ യു എസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യു എസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം നൽകിയിരുന്നു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രഹാനെ കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കായി 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 2020 മത്സരങ്ങൾ കളിച്ച രഹാനെ 8414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 2023 ജൂലൈയിൽ വെസ്റ്റിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് താരം ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനുശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലും അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിലാണ് അന്വേഷണം. സ്പോർട്സിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തിയതിന് അർജന്റീനയെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കണമെന്നടക്കം അന്ന് ആവശ്യം ഉയർന്നിരുന്നു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
4: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
3: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita! Malayalita!
9: Kerala!
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Malayalita!
4: Kerala! Kerala!

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ഇന്നും ബഹളം. ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നും അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ. പിഎസ്സി ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറിയെന്ന എസ്ഐടി. മൂല്യനിർണയം നടത്താതെ ഒഴിവാക്കിയത് സിപിഎം അനുകൂലിയായ ഒന്നാം റാങ്കുകാരൻ എഴുതാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും മാർക്ക് പരിഗണിച്ചാൽ ഒന്നാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കില്ല. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ചികിത്സ തേടിയതെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ഇന്നലെ ആരോപണ വിധേയനായ പോലീസുകാരനെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എംഡി കെ എ രതീഷിന് എതിരായ ഹർജിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് എംഡി സ്ഥാനങ്ങളിൽ നിന്ന് കെ എ രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ്ക്രസിനുമായി ഒപ്പുവച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിബിഐ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എ എൻ ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്നു സമ്മതിച്ചത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ സ്വയം വിമർശനം. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭ രാവിലെ ചേർന്ന് 1 മിനിറ്റിനകം പിരിഞ്ഞു. രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും പാർലമെന്റിലെത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വൻ ബഹളമുണ്ടായി. പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു. സർക്കാർ എല്ലാ വിഷയത്തിനും ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചതാണ്. എന്നാൽ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പക്കൽ വിഷയമില്ല. അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. സഭ തടസ്സപ്പെടുത്തുന്നുവെന്ന് ജെ പി നദ്ദ. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി. PM-ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. PM-ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. PM-ശ്രീ വിഷയത്തിൽ LDF സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞതായി മുൻമന്ത്രി വി ശിവൻകുട്ടി. ഒരു രൂപ പോലും PM-ശ്രീ ഇനത്തിൽ കൈപ്പറ്റിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴത്തെ സർക്കാരിന് തടസ്സമില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PM-ശ്രീ പദ്ധതിയിൽ കേരളമില്ലെന്ന കേന്ദ്ര സർക്കാർ മറുപടിക്ക് പിന്നാലെ വിഷയം BD സതീശൻ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് CPM നീക്കം. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഹോർമൂസ് കടലെടുക്ക് ഒമാനും ഇറാനും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രിക്കുകയും കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഒമാൻ കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചത്. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ US ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം നൽകിയിരുന്നു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രഹാനെ കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കായി 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 2020 മത്സരങ്ങൾ കളിച്ച രഹാനെ 8414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 2023 ജൂലൈയിൽ വെസ്റ്റിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് താരം ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനുശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലും അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിലാണ് അന്വേഷണം. സ്പോർട്സിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തിയതിന് അർജന്റീനയെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കണമെന്നടക്കം അന്ന് ആവശ്യം ഉയർന്നിരുന്നു.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain. Since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Malayalita!
4: Malayalita! Kerala, Kerala!
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
0: മഞ്ഞു പോലെ തമിട്ട് കേക്കലാമാ. ബ്രോട്ട് ബൈ ഒരു ആയുർവേദ ആർസ് ആതിർബിൽ അൽവർ പറയ്.
1: നിങ്ങൾ കേട്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: Chuttu pullunna maribhoomi. ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: പൃഥ്വിരാജ്
2: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: പുള്ളിക്കും തൂറ്റി
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാക്രമക്കേടിൽ ശിക്ഷ കടുപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, പരീക്ഷകൾ സുതാര്യമായി നടത്താൻ കഴിയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ചോദ്യപേപ്പർ ചോർത്തുന്നവർ രക്ഷപ്പെടുന്നുവെന്നും കഠിനാധ്വാനം ചെയ്യുന്നവർ ബാധിക്കപ്പെടുന്നുവെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. നിയമത്തിൽ ശിക്ഷ വർദ്ധിപ്പിച്ച് നിയമം ഭേദഗതി ചെയ്യുന്നു. എങ്ങനെ പേപ്പർ ചോർച്ച തടയുമെന്ന നിയമത്തിലില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊതുപരീക്ഷ നിയമ ഭേദഗതി കണ്ണിൽ പൊടിയിടാനാണെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. കസേര പോകുമെന്ന ഭയം സർക്കാരിനുണ്ടായി, അതിനാൽ യുവത്വത്തിന്റെ ആവശ്യങ്ങൾ കേൾക്കുന്നു. കസേര സംരക്ഷിക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിന്റെ ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കി. നേരത്തെ അയച്ച സമൻസിന് ഹാജരാകാത്തതിന് 1000 രൂപ പിഴ ചുമത്തി. ഡൽഹി പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനെതിരെ ഐഷി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചിരുന്നു. പയ്യന്നൂർ MLA കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് TI മധുസൂദനൻ ഹൈക്കോടതിയിൽ. വി കുഞ്ഞികൃഷ്ണൻ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ ജയമാണ്. തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന വ്യാജ ആരോപണം നടത്തി. ആരോപണത്തിന് രേഖകളോ തെളിവോ ഇല്ല. എന്നിട്ടും വ്യാജ പ്രചരണം നടത്തിയാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ തോൽപ്പിച്ചത്. പ്രചരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താനെന്ന് വരുത്തി തീർത്തു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചരണം നടത്തിയതെന്നും മധുസൂദനൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. ഹർജി പിഴവുകൾ തിരുത്തി നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻചിറ്റ്. സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. LDF കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി VD സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ തെളിവുകളുമുണ്ടായിട്ടും ക്ലീൻചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പോലും അനുമതി നൽകിയിരുന്നില്ലെന്ന് MV ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. VD സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും MV ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. PSC ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മൂല്യനിർണയം നടത്താതെ ഒഴിവാക്കിയത് CPM അനുകൂലിയായ ഒന്നാം റാങ്കുകാരൻ എഴുതാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും മാർക്ക് പരിഗണിച്ചാൽ ഒന്നാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കില്ല. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമെന്നും മന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെതിരായ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം നൽകി CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ പേരില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രിസന്റുമായി ഒപ്പുവച്ചതനുസരിച്ച് 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കേസ്. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ മുൻ സ്പീക്കർ AN ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നതെല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമായി. ലോക്സഭ രാവിലെ ചേർന്ന് ഒരു മിനിറ്റിനകമാണ് പിരിഞ്ഞത്. രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും സഭയിൽ എത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. ഇതോടെ ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വലിയ ബഹളമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് കേന്ദ്രമന്ത്രി JP Nadda തന്നെ രംഗത്തെത്തി. സർക്കാർ എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി. എന്നാൽ പ്രതിപക്ഷം ഇത് അനുവദിക്കുന്നില്ലെന്നും JP Nadda കുറ്റപ്പെടുത്തൽ. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ US ആക്രമിച്ചത്. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

Stay connected with Home 92.2 FM. Home is a feeling.

0: റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ MLA കൂടിയായ TI മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തി. കമ്മ്യൂണിസ്റ്റ് നേതാവ്, അവിടുത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് പരാതി നൽകിയിരിക്കുന്നു, ഹർജി നൽകിയിരിക്കുന്നു. ഇതിൽ കോടതിയുടെ നടപടി എന്താകും? അദ്ദേഹം പറയുന്നത്, പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം. കുഞ്ഞികൃഷ്ണന്റെ വിജയം വ്യാജ പ്രചരണത്തിലൂടെ നേടിയെടുത്തതെന്നാണ് ഹർജിയിൽ പറയുന്നത്. തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളനാണെന്ന പ്രചരണം നടത്തി. ഇതിന് രേഖയോ തെളിവോ ഇല്ല. കളങ്കിതനാണെന്ന് നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകം ആധികാരികമായ തെളിവല്ല. 50,000-ത്തിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച താൻ 7,000 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നതിന് പിന്നിലെ അപവാദ പ്രചരണമാണ് എന്നാണ് ഈ ഒരു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഹർജി ഫയൽ ചെയ്തതിൽ ഹൈക്കോടതി രജിസ്ട്രി 8 അപാകത കണ്ടെത്തിയിട്ടുണ്ട്. ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വിശദവാദം അടുത്ത ദിവസം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? പയ്യന്നൂര്, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോയ വിമത സ്ഥാനാർത്ഥികളായവർ നേടിയ വിജയം, പാർട്ടി കോട്ടകളെ തകർത്തുകൊണ്ട് അവിടെ വിമതരായിട്ട് നിന്നവർ മത്സരിച്ച് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച് വിജയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പയ്യന്നൂരായാലും തൃക്കരിപ്പൂരായാലും തളിപ്പറമ്പായാലും ഒക്കെ ഇടതിൻ്റെ കോട്ടകളായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയതും കണ്ടു. ഇതിന് യഥാർത്ഥത്തിൽ ആരാണ് കാരണം? ഇങ്ങനെ പയ്യന്നൂരിൽ ഒരൊറ്റ വിജയം എടുത്തു കഴിഞ്ഞാൽ അപവാദ പ്രചരണം കൊണ്ട് മാത്രമാണോ മധുസൂദന് ആ സീറ്റ് നഷ്ടമായത്, അല്ലെങ്കിൽ അവിടെ വിജയം നിഷേധിക്കപ്പെട്ടതിന് പിന്നിലെ പ്രധാനപ്പെട്ട വസ്തുത അതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇടതുപക്ഷത്തോടുള്ള അല്ലെങ്കിൽ ഭരണത്തോടുള്ള ഒരു പൊതുവായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണോ വന്നത്? എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ചില കോട്ടകളൊന്നും ഇടതുപക്ഷത്തെ കൈവിടില്ല എന്ന് കരുതിയ ഇടത്താണ് പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പും ഒക്കെ പോകുന്നത്. അതിനൊക്കെ ഇടയാക്കിയ കാരണം എന്താണ്? ഇതിലിപ്പോൾ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയാണ് വ്യാജ പ്രചരണം നടന്നു എന്ന്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കള്ളനാണ് താൻ എന്ന രീതിയിലായിരുന്നു മുഴുവൻ സമയവും പ്രചരണം നടത്തിയത്. അതിനെന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജ പ്രചരണം, അപവാദ പ്രചരണമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും ആ ഹർജിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് സാങ്കേതികമാണ്, അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹൈക്കോടതി. തെറ്റ് തിരുത്തിയിട്ട് വീണ്ടും ഹർജി നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരിലെ ആ ഒരു ഹർജി, മുൻ MLA നൽകിയ ഹർജി നിലനിൽക്കുമോ, ആ ഹർജിക്ക് യാഥാർത്ഥ്യവുമായിട്ട് വല്ല ബന്ധമുണ്ടോ, ഇടതുപക്ഷം അങ്ങനെ ഒരു ഹർജി കൊടുക്കുന്നതിന് പിന്നിൽ എന്താണ്, ആ ഒരു വിജയത്തെ വിജയമായി കണ്ടിട്ട് വിട്ടാൽ പോരായിരുന്നു എന്ന് മറുപക്ഷം ചോദിക്കുന്നുണ്ട്. വീണ്ടും അത് കുത്തിപ്പൊക്കി ആ ഒരു വിജയത്തിൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും പയ്യന്നൂരിലെ പാർട്ടിയുടെ പ്രശ്നങ്ങളും ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ വീണ്ടും പൊതുജന മധ്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കിടണമോ എന്ന ചോദ്യമൊക്കെ സജീവമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ചർച്ച ചെയ്യണോ? വിളിച്ചാലോ? 800-9220 നമ്മുടെ ഫോൺ ലൈനൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3-4 കോൾസ് വന്നിട്ട് ഞാൻ ഒന്ന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ആ കോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കണം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 800-9220 ആണ്. അതേപോലെ ഈ സമയത്ത് റോഡിൽ നിറയെ ആൾക്കാരുണ്ടെന്നറിയാം. യാത്ര ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളാണ്, കാരണം കാലാവസ്ഥയിൽ വലിയ മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട്. പൊടുന്നനെ ഒരു മഴ ഉണ്ടായേക്കാം, പൊടിക്കാറ്റുണ്ടായേക്കാം, അസ്ഥിര കാലാവസ്ഥയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് August 3 വരെ. അപ്പോൾ ആ വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാഹനം ഓടിച്ച് പോകണം എന്നൊരു റിക്വസ്റ്റ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് ഒരു കോൾ എടുത്തു നോക്കിയാലോ?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
1: ഞാൻ അൻവർ.
0: എവിടെയാണ് നാട്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: ആദ്യമായിട്ടല്ലേ.
0: എവിടെയാണ് അൻവർ? നാട്ടില്?
1: നാട്ടിൽ മാഹിയിലാണ്.
0: മാഹിയിൽ? ഓക്കെ. മാഹിയിൽ എവിടെയാണ്? കറക്റ്റ് പള്ളൂരാണോ?
1: പന്തക്കൽ.
0: പന്തക്കൽ അല്ലേ? ഓക്കെ ഓക്കെ. പറയൂ, നമ്മൾ ഈ കണ്ണൂർ രാഷ്ട്രീയം, പ്രത്യേകിച്ച് പയ്യന്നൂരിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
1: എന്റെ ഒരു അഭിപ്രായത്തില് പാർട്ടി എല്ലാത്തിൽ നിന്നും വിട്ട് പുറകോട്ട് പോയിരുന്നു എല്ലാ കാര്യത്തിലും.
0: ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പാർട്ടി അകന്നു അല്ലേ?
1: അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്.
0: അതെ. ഈ ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഹർജി കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്?
1: എനിക്ക് തോന്നുന്നില്ല അതില് ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും.
0: അതെ, ഇത് കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പക്ഷെ പരാജയപ്പെടുമായിരുന്നു അല്ലെ? ഇതിപ്പോ വിമതരല്ലാതെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിൽ പോലും പരാജയപ്പെടുന്നു തോന്നുന്നുണ്ട്. കാരണം പയ്യന്നൂരൊക്കെ പാർട്ടി കോട്ടയാണ്. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിനെ എതിരാളി ആക്കിയതുകൊണ്ടോ, അദ്ദേഹത്തിന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ട്, അതുപോലെ തളിപ്പറമ്പില് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നു, അതൊക്കെ അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശരിക്കും? എന്തായാലും പാർട്ടി അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരട്ടെ, ഈ ഹർജിയായിട്ട് മുന്നോട്ട് പോകാതെ നല്ലത്. അൻവറെ സന്തോഷം, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കാമോ കേൾക്കാമോ സുഹൃത്തെ, ആരാണിത്?
1: സുധീർ ആണ്.
0: സുധീർ പറയൂ.

0: പയ്യന്നൂരിലൊരു ഹർജി നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പാർട്ടിക്ക്.
1: പിന്നെ പത്മ, ഇവർക്ക് ഈ കേരളം മൊത്തം ഇപ്പോഴും പരാജയപ്പെട്ടെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പൊടി ഇടുന്നുള്ള ജനങ്ങളുടെ അതിനുള്ള പരിപാടിയാ. കാരണം ഈ അവിടെ അവിടെയാണെങ്കിലും ഒക്കെ അവിടെ അങ്ങനെ പറയാം, അപ്പൊ തളിപ്പറമ്പിൽ എന്ത് പറയും?
0: എന്ത് പറയും? അതാണ് ന്യായമായ ചോദ്യം.
1: രണ്ട്, ആലപ്പുഴയിൽ എന്ത് പറയും? ആലപ്പുഴയിൽ ഭൂരിഭാഗം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ 29,000 വോട്ട് കൊടുത്ത് സുധാകരനെ വിജയിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കൊണ്ടല്ലേ?
0: അതെ, അതിനെന്ത് മറുപടി കൊടുക്കും?
1: ഇവര് കണക്കൂട്ടിയിരുന്ന പരാജയപ്പെട്ടാലും വിജയിച്ചാലും 4,000-5,000 വോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമെന്നാണ് CPM വിലയിരുത്തിയത് ഇലക്ഷൻ കഴിഞ്ഞപ്പോ.
0: അതെ.
1: അപ്പൊ ആ സ്ഥാനത്ത് 29,000-30,000 വോട്ടിനെ ജയിച്ചെടുത്ത് ഇവർ ആരെടുത്താ ഇതൊക്കെ ഈ പറയുന്നത്? അപ്പൊ ഇതൊക്കെ ഇത് അവിടെ നിലനിൽക്കുന്നതെന്നും അല്ലേ തോന്നുന്നു.
0: എന്തായാലും അങ്ങനെ ഒരു ഹർജി കൊടുക്കാതെ ആ വഴിക്ക് പോയാൽ മതിയായിരുന്നു. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് തെറ്റ് തിരുത്തി പോയാൽ മതിയായിരുന്നു അല്ലേ?
1: അതിന്റെ അങ്ങനെ തയ്യാറല്ലല്ലോ. ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞു കേട്ടിട്ടേ, നമ്മള് ഇപ്പൊ എന്താ പറയാ, പാർട്ടി സമ്മേളനത്തിലാണ് സാധാരണ സെക്രട്ടറിയും മറ്റേവരെയൊക്കെ മാറ്റുന്നത് തീരുമാനിക്കുന്നത്.
0: അതെ, അതുവരെ കാത്തിരിക്കണം എന്നാണ്
1: പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരെ എവിടെ തെറ്റ് തിരുത്തായി? അവർ തിരുത്തരുതെന്ന എന്റെ അഭിപ്രായം അതാണ്. ഇവര് ഇനിയിപ്പോ അടുത്ത ഇലക്ഷനോടുകൂടി ഇതൊക്കെ തീരുമല്ലോ, തെറ്റ് തിരുത്താതെ പോകുമ്പോഴേ. ഈ പാർട്ടി ഇവിടെ ഇല്ലാതാവണമെന്ന് നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് വിമർശിക്കുന്നത്.
0: പക്ഷെ ഇല്ലാതാക്കുന്നത് അവര് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല.
1: വേറെ ആരും അല്ലല്ലോ, അവര് തന്നെയാണല്ലോ ഇല്ലാതാക്കുന്നത്. വേറെ പുറത്തുള്ള പ്രതിപക്ഷമോ മറ്റു രാഷ്ട്രീയ കക്ഷികളോ അല്ലല്ലോ BJP അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പ്രതിപക്ഷം BJP കോൺഗ്രസ് ഭരണപക്ഷമായി മാറുന്ന ഒരു സ്ഥിതിയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് 5 വർഷം ആകുമ്പോൾ.
0: എന്തായാലും ഹർജി ആവശ്യമില്ലായിരുന്നു എന്നാണ് സുധീറിന്റെ അഭിപ്രായം. അടുത്ത കോൾ. നമസ്കാരം, ആരാണിത്? സുഹൃത്തെ, റേഡിയോയുടെ ശബ്ദം ഒന്ന് മുഴുവനായിട്ട് കുറച്ച് വെക്കാമോ?
2: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ആരാണിത്?
2: നിഷാദ്,
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അതെ. നാട്ടിലെവിടെയാണ്? കാഞ്ഞങ്ങാടാണ്. അപ്പൊ കാഞ്ഞങ്ങാടുകാരന് കുറച്ചുകൂടെ പയ്യന്നൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമല്ലോ അല്ലേ? യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ, കുഞ്ഞികൃഷ്ണന്റെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും വ്യാജ പ്രചരണത്തിലൂടെയാണ് വിജയം കണ്ടതെന്നുമാണ് മധുസൂദനൻ, മുൻ MLA, CPM നേതാവ് പറയുന്നത്. നിഷാദേ, പോയോ? അതെന്താ, എന്താ അങ്ങനെ ഒരു സാധ്യത പറയുന്നത്?
2: അതായത് ഇപ്പോ അവര് തട്ടിപ്പ് ചെയ്തിട്ട് വിജയിച്ചെന്നല്ല അവര് പറയുന്നത്.
0: അതെ, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി എന്ന പ്രചരണം നടത്തി, അത് വ്യാജ പ്രചരണം എന്നാണെന്ന് മുൻ MLA പറയുന്നത്. അതെ. അപ്പൊ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ നാട്ടിലെ പാർട്ടിയും അതിൽ ഉൾപ്പെട്ട ആളുകളും ഒക്കെ ഈ നേരത്തെ പാർട്ടി കമ്മിറ്റികളിലെ മീറ്റിംഗ് പുറത്തു വന്നപ്പോ പറയുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അപ്പൊ ഹർജിയുമായിട്ട് പോയാൽ
2: കേരളത്തിൽ 5 സീറ്റ് അവർക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലായിടത്തും നിങ്ങള് നമ്മളെ വിജയിച്ചിട്ടെങ്കിൽ അവിടെ ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും.
0: എന്ത്, എന്താണ് താങ്കൾ പറയുന്നത്? BJP CPM ആണോ?
2: BJP കിട്ടേണ്ടതല്ല.
0: എന്താണ് പറയുന്നത്? കോൺഗ്രസും CPM അല്ല BJP തമ്മിലുള്ള ധാരണ എന്നാണോ പറയുന്നത്? എന്റെ പൊന്നു സുഹൃത്ത്, അങ്ങനെയാണെങ്കിൽ ഇത് പയ്യന്നൂർ പോലെ ഒരു പാർട്ടി കോട്ടയിൽ നടക്കുമെന്നാണ് ചോദ്യം.
2: 5 സീറ്റോളം BJP കോൺഗ്രസ്സുകാർ അവരെ വോട്ട് മറിച്ച് ജയിക്കുന്നില്ല.
0: താങ്കൾ കാഞ്ഞങ്ങാടുള്ള ആള് തന്നെയാണോ? പയ്യന്നൂരിന്റെ രാഷ്ട്രീയം, പയ്യന്നൂരിന്റെ ചോപ്പ് കോട്ടയെ കുറിച്ച് താങ്കൾക്ക് അറിയില്ലേ?
2: അങ്ങനെ ഒരു ധാരണ
0: ആ BJP 3 സീറ്റുകൾ ഇങ്ങനെ വന്നതാണല്ലേ.
2: അതെ അതെ. അപ്പൊ ഇപ്പൊ ആ സ്ഥലത്തെല്ലാം കോൺഗ്രസിന്റെ വോട്ടാണ് BJP പോയത്. ഇപ്പം മാർക്കിസ്റ്റാർ തോറ്റ സ്ഥലത്തല്ലേ, അവിടുത്തെ കൂടുതലായിട്ടും. പിന്നെ
0: സുഹൃത്തെ നിഷാദേ, നമ്മുടെ നിഷാദേ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കിക്കേ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കിയേ, സിറ്റിംഗ് MLA മാരെയും മന്ത്രിമാരെയും അട്ടപടലം തോൽപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ധാരണ എങ്ങനെയാണ് പയ്യന്നൂരും തളിപ്പറമ്പും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം താങ്കൾ ആരോപിക്കുന്നത്? അവിടെ തോറ്റു കൊടുത്താൽ ഇവിടെ ജയിപ്പിക്കാം എന്നൊരു ധാരണയോ?
2: അല്ലല്ല, പയ്യന്നൂര് പിന്നെ ഒന്നാമത് ഈ തന്നെ, ഈ പിന്നെ അവര് ഒരുപാട് ആൾക്കാരുടെ.
0: ശരി, അത് അത് നിൽക്കട്ടെ. ബാക്കി എല്ലായിടത്തും ഒരു ധാരണ ഉണ്ടായിരുന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്?
2: അതെ, ധാരണ ഉണ്ടായിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇത്ര ഇല്ലെങ്കിലും ഒരു കാരണത്താലും
0: അല്ലാതെ പാർട്ടിയോട് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ ഒന്നും ഉണ്ടായില്ലേ, ഒന്നും ഉണ്ടായില്ലേ, അത് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് എ എൻ ഷംസീർ മുൻ സ്പീക്കർ പറയുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം ആഗോള അയ്യപ്പ സംഘമോ, ആ അതൊക്കെ ചേരുന്നത് തന്നെയാണ്, അതൊക്കെ ചേരുന്നത് തന്നെയാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറുന്നത്. ഭരണവിരുദ്ധ വികാരവും പാർട്ടി വിരുദ്ധ വികാരവും ഒക്കെ ഒരുപോലെ അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് ഇടതുപക്ഷക്കാർ തന്നെ സമ്മതിക്കുന്നത് ഇപ്പോ അവരുടെ പാർട്ടി യോഗങ്ങളിൽ.
2: പക്ഷെ അത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടുതൽ പരത്തിയിട്ടാണ് ഇങ്ങനെ.
0: ശരി, ജനങ്ങൾക്കിടയിൽ ശരി, അതെ താങ്കളോട് യോജിക്കുന്നു, അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, യോജിക്കുന്നില്ല, താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. അപ്പോഴും എന്റെ ചോദ്യം ഇതാണ് നിഷാദ്, ഇങ്ങനെ മുഴുവൻ തോൽപ്പിക്കാനിടയാക്കിയ, ഇങ്ങനെ മൊത്തം പാർട്ടിയുടെ അടിവേരിളയാക്കാൻ ആയ സംഭവം എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതിന് പകരം പാർട്ടി തരുന്ന ക്യാപ്സുലുകൾ മാത്രം അങ്ങ് വിഴുങ്ങിയാൽ മതിയോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ പതുക്കെ പറയുന്നത്? ഇത്ര ഒച്ചത്തിൽ ആവേശത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു ഒരു ഉഷാറായിട്ട് വിളിച്ചൂടെ? ആരാണിത്?
3: ഞാൻ തോമസ് ആണ്.
0: തോമസ്, സുഖായിരിക്കുന്നത്? എവിടെയാണ് നാട്?
3: തോമസ്, ഇന്റർനാഷണൽ സിറ്റിയിലാണ് ഇപ്പൊ താമസം.
0: ഇന്റർനാഷണൽ സിറ്റിയിൽ നാട്ടിലെവിടെയാണ്?
3: നാട്ടില് പത്തനംതിട്ട.
0: പത്തനംതിട്ടക്കാരൻ പയ്യന്നൂരിലെ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞാലോ, അങ്ങനെ ഒരു ഹർജി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
3: അതിനകത്ത് അധികാരമായിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ചർച്ചഘട്ടത്തിൽ പ്രകാരം ഈ സി പി എമ്മിന്റെ നേതൃത്വം മാറണമെന്നുള്ള ചർച്ചയാണ് വന്നോണ്ടിരിക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ.
3: അത് എതിർകക്ഷികളാണ് ഇത് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്.
0: കാരണം
3: എനിക്ക് പറയാൻ അവസരം കിട്ടാഞ്ഞുകൊണ്ട് അതിന് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെയും ഈ പിണറായി വിജയൻ എന്ന മനുഷ്യനെ കൂടി സംസാരിക്കുമ്പോഴേ ടി പി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നല്ലവണ്ണം അത് പാർട്ടിയെ താറടിച്ചൊരു പരിപാടിയാണ്. ആ താഴ്ചയിൽ നിന്ന് പാർട്ടി അടിയിൽ പോയ പാർട്ടിയെ കെട്ടിപ്പടുത്ത് ഉയർത്തി മേളിൽ കൊണ്ടുവന്ന ആളാണ് പിണറായി വിജയൻ. മാത്രമല്ല, രണ്ടു പ്രാവശ്യം അധികാരത്തിൽ വരാനും കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഭരണത്തിലൊക്കെയും അടിസ്ഥാനപരമായ വികസനങ്ങൾ നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും വികസനത്തിൽ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ
0: പറ്റൂ?
3: ഇന്നത്തെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ചൂരന്മല അടക്കമുള്ള സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലതുപക്ഷ കക്ഷികൾ, ബി ജെ പി, അവർ, കോൺഗ്രസ്, അവരുടെ വർക്കൗട്ട്, അവരുടെ പ്രവർത്തന വർക്കൗട്ടായി. ഇന്നും നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അതിനൊന്നും ആരും ഫോക്കസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. പക്ഷേ ശക്തമായിട്ട് പാർട്ടീനെ തിരിച്ചു വരും, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യത്തിൽ.
0: തീർച്ചയായിട്ടും വളരെ സന്തോഷം കേട്ടോ. ശ്രീ തോമസ് പറഞ്ഞ ഒരു അടിയുറച്ച ഇടതുപക്ഷക്കാരന്റെ വാക്കുകളാണ് കേട്ടത്. ഒരു പക്ഷേ
3: ഇന്നൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ ശനിയും ഞായറും ഒക്കെ നിങ്ങൾ വാർത്ത കൊണ്ടുവരാത്ത കാര്യത്തെ കുറിച്ച്.
0: ആയിക്കോട്ടെ, അത് പരിഗണിക്കാം.
3: നിങ്ങൾക്ക് ഈ ഒരാഴ്ചയിലെ ഏഴ് ദിവസത്തുള്ള ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രം മതിയോ, അതോ സാധാരണക്കാർ ഞങ്ങളോട്ട് ആൾക്കാർ വേണ്ടായോ?
0: തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണം ശ്രീ തോമസ്. അതൊക്കെ
3: വാർത്തയുടെ സംവിധാനം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും, ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അത് കേൾക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും കൊണ്ടുവരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടിയുറച്ച ഇടതുപക്ഷക്കാരന്റെ വാക്കുകൾ കൂടിയാണ് കേട്ടത്. ഒപ്പം വാർത്ത അടുത്തറിയാനെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കേട്ടോ. നമ്മൾ ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ട് മാത്രം ഒരു ചർച്ച കൊണ്ടുപോകുന്നതല്ല, അതുകൊണ്ടാണ് ശ്രീ തോമസ് അദ്ദേഹം അങ്ങനെ അടിയുറച്ച ആശയങ്ങളിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആ രീതിയിൽ തന്നെ കേൾക്കുന്നത് കേട്ടോ. കാരണം ചർച്ചയ്ക്കിടയിൽ വന്നിട്ട് നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് പറയുമ്പോൾ കുറച്ച് ഊർജ്ജം കൂടുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറയാൻ ഒരു സാധ്യതയുണ്ട്. നമസ്കാരം, ഗുഡ്
4: ഈവനിംഗ്.
0: ആരാണിത്? ആരാണ് മജീദ്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. മജീദ് എവിടെയാണ്? നാട്ടിൽ നിന്ന് കുറെ ആദ്യമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, സന്തോഷം. എവിടെയാണ്? ചെറുവത്തൂരാണ്. അപ്പൊ തൃക്കരിപ്പൂർ മണ്ഡലം വരുമോ? എങ്ങനെയാണ്? അതെ അതെ, വി പി പി മുസ്തഫ ജയിക്കേണ്ടടുത്താണ് സന്ദീപ് വാരയുടെ കയ്യിൽ ആ വിജയം വെച്ചു കൊടുത്തത് അല്ലേ? പയ്യന്നൂരിൽ എന്ത് പറ്റി? അതെ, പാർട്ടി പാർട്ടി പ്രവർത്തകരെ അണികളെയും കേൾക്കണമായിരുന്നു അല്ലേ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് അവിടെ തന്നെ ഒരു ഇത് വന്നു. ഇവര് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ മൂന്നാം തവണയും ഒരു തുടർ ഭരണം കിട്ടുമെന്ന് അല്ലേ?
4: അതൊരു ആചാരത്തിന്റെ വസ്തുതായി പോലും, കാരണം ജനങ്ങളെ തോൽക്കുന്നില്ലെങ്കിലും പിന്നെ അത് പിന്നെ ജനങ്ങളെ തിരിച്ചു
0: കൊടുക്കും. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താങ്കൾ. ആ ഒരു ചെറുവത്തൂർക്കാരനായിട്ടും ആ തൃക്കരിപ്പൂരിലെ വി പി പി മുസ്തഫയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലം.
4: അതെ,
0: അതാണ് ആ അടിയൊഴുക്കിൽ ആ ഒരു കാറ്റിൽ എല്ലാ മണ്ഡലങ്ങളും കോട്ട കൊത്തളങ്ങളെല്ലാം തകർന്നു പോയി. ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് വിളിക്കണേ ചർച്ചയിലൊക്കെ. അതെയോ, ഏതായിരുന്നു ടീം? അർജന്റീന ആണോ? പോർച്ചുഗൽ ആയിരുന്നു അല്ലേ? അപ്പൊ സാറില്ല, നമ്മളൊക്കെ സമാന ദുഃഖിതരാണ്. സ്പെയിൻ ജയിച്ചപ്പോ സന്തോഷമില്ലേ? സ്പെയിൻ ജയിച്ചപ്പോ അതങ്ങനെ വരൂ. ശരി, താങ്ക് യു സോ മച്ച് കേട്ടോ മജീദെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്പെയിൻ ജയിച്ച ചില ആൾക്കാരെ കാണുന്നതിനിടയിൽ നമ്മൾ രാഷ്ട്രീയ ചർച്ചയിൽ നിന്ന് വഴി മാറി പോകുന്നുണ്ടോ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ,
0: ആരാണിത്? അഷ്കർ പട്ടാമ്പി, താങ്കൾ പറയൂ. ഈ പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു ഹർജി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതിന് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
5: ഞാൻ കരുതുന്നില്ല. ഈ സി പി എമ്മിന്റെ ചില നേതാക്കളുടെയും ചില ചില അണികളുടെയും അവരൊരു ഒരു 25 വർഷം പുറകിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ വിചാരം ജനങ്ങളും അത്തരത്തിൽ പിന്നിലാണെന്നാണ്. പക്ഷെ ജനങ്ങൾ മാറിയത് ഇപ്പോഴും അവരറിഞ്ഞിട്ടില്ല.
0: കേൾക്കുന്നുണ്ട് അഷ്കർ?
5: ആ, അവരൊരുപാട് പുറകിലാണ്, അവരുടെ ചിന്ത ഒരുപാട് പുറകിലാണ്. ഈ കൊറേ പേര് ഈ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ഒക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാനൊക്കെ ഇനി ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഞാനൊരു നിഷ്പക്ഷൻ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഗോവിന്ദൻ മാഷിന്റെ ഒക്കെ ഒരു സംസാരം കേൾക്കുമ്പോൾ പാർട്ടി വിലയിരുത്തിയിരുന്നു 100 പേരെങ്കിലും ഒരു പത്രസമ്മേളനം കാണുമ്പോൾ പാർട്ടി വിടുമെന്ന്. അത് വളരെ സത്യമാണ്. എനിക്ക് തോന്നുന്ന 1000 പേരെങ്കിലും ഒരു ദിവസം വിടുന്നുണ്ട് എന്നാണ്.
0: എന്തായാലും ഇങ്ങനെ ഒരു ഹർജി കൊടുത്തോണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല.
5: പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. പാർട്ടിക്ക് അത് ദോഷേ ചെയ്യുള്ളൂ. തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവുന്നത്. നമുക്ക് ഒരുപാട് പേര് പറഞ്ഞിരുന്നാണ് തോൽപ്പിക്കാൻ എളുപ്പമാണ് സി പി എമ്മിനെ, തോൽവി പറഞ്ഞു മനസ്സിലാക്കാനാണ് പ്രയാസം എന്നുള്ളത്. അത് സത്യമാണ് എന്നുള്ളതാണ് വീണ്ടും മനസ്സിലാവുന്നത്.
0: എന്തായാലും എല്ലാം തെറ്റ് തിരുത്തിയിട്ട് ഒന്നുകൂടെ പാർട്ടി തിരിച്ചു വരട്ടെ.
5: ആ, ഒരു സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിൽ തോറ്റ തോൽവിയാണെങ്കിൽ വീണ്ടും അതിന് ഹർജി കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. 102 സീറ്റിന്റെ മാറ്റം, അതും 12 മന്ത്രിമാർ തോറ്റത്, എന്ത് എന്ത് എന്ത് തോൽവിയാണ് തോറ്റത്? ഇനി അതിന് കോടതിയിൽ കയറി ഇറങ്ങുക എന്ന് പറയുന്ന ഇത്ര വലിയ നാണക്കേട് അതിലേക്കൊക്കെ സി പി എം എത്തി എന്നുള്ളതാണ്. 10 വർഷം ഭരിച്ചു മുടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. സെക്രട്ടറി ഒന്നും ഇപ്പോഴും പാർട്ടിയിൽ നിന്ന്
0: നേരം വിളിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെ? നേരം വിളിക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറിയാണ്.
5: തീർച്ചയായിട്ടും നേരം വിളിക്കാത്ത ആളുകളാണ്. നേരം വിളിക്കാത്ത എന്തെല്ലാം നാടകങ്ങൾ ഇലക്ഷൻ സമയത്തും അത് കഴിഞ്ഞിട്ടൊക്കെ ഈ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാണിച്ചു. അതൊക്കെ നമ്മൾ എന്നിട്ട് റോട്ടിൽ സമരം ചെയ്ത് ഓരോ മറ്റേ കോൺഗ്രസ് കെട്ടിടങ്ങളും ഒക്കെ തകർത്ത് എന്തെല്ലാം ഇവർ അഴിഞ്ഞാടി. ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? ജനങ്ങൾ എന്താ ഇത്? നമ്മള് മറ്റേ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഹരിഭക്ഷണം തന്നെയല്ലേ തിന്നണത്? ഇതൊക്കെ നമുക്ക് കണ്ടാ മനസ്സിലാവൂലേ എന്താ നടന്നത്.
0: തീർച്ചയായിട്ടും. എന്തായാലും താങ്കളുടെ അഭിപ്രായം അഷ്കർ പട്ടാമ്പിയാണ് സംസാരിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ? കുറച്ചുകൂടെ നേരം വിളിക്കേണ്ട നേതാക്കൾക്ക് എന്നാണ് അഷ്കർ ചോദിച്ചു വെക്കുന്നത്. നമസ്കാരം, ആരാണ്? സുഖായിരിക്കുന്നോ? കുറച്ച് ദിവസമായല്ലോ നമ്മള് കേട്ടിട്ടല്ലേ. ശരി, കിട്ടുന്ന 10 മിനിറ്റ് നമുക്ക് വേഗം സംസാരിച്ചാലോ.
6: തീർച്ചയായിട്ടും
0: പറഞ്ഞോളൂ.
6: ഞാനിപ്പോൾ പറയുന്നത് ഇടതുപക്ഷം നിലനിൽക്കണം കേരളത്തിൽ ആവശ്യമാണ്.
0: അതെ, തീർച്ചയായിട്ടും.
6: അതില്ലാന്നുണ്ടെങ്കിൽ കേരളം കേരളം അല്ലാതായി പോകും.
0: അതെ,
6: ഇന്നും നോർത്ത് ഇന്ത്യൻ അപേക്ഷ നോക്കുമ്പോൾ കേരളം കേരളമായി നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഒരു ഇതൊന്നും നമ്മൾ തള്ളിപ്പറേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാലോ, പുതിയ ജനത ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ പുതിയ തലമുറയുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്. ഗോവിന്ദനെ ഒഴിവാക്കിയിട്ട്, അതായത് ചെംചീര് പിന്നെടുക്കുന്ന കാര്യമായിട്ട് സംസാരിച്ചു ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഞാൻ കേട്ടു. അത് അദ്ദേഹം വളരെ സമചിത്തതോടുകൂടിയുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ തുറഭരണം പ്രതീക്ഷിച്ചു, പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. പക്ഷെ ഈ ഗോവിന്ദനൊക്കെ ഇനി മാറ്റി നിർത്തിക്കൂടെ? പിണറായി വിജയനൊക്കെ ഇനി മാറ്റി നിർത്തിക്കൂടെ? ഇവർക്ക്
0: അപ്പോഴല്ലേ അവര് പറയുന്ന അടുത്ത പാർട്ടി സമ്മേളനം വരെ ഇങ്ങനെ തുടരുത്രേ? ഇതാത്ര അവരുടെ കീഴ്വഴക്കം.
6: അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കീഴ്വഴക്ക് ജനങ്ങൾ അംഗീകരിച്ചണ്ടേ?
0: അതെ, അല്ല, ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ജനങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ടാണല്ലോ പാർട്ടിയും തോറ്റത്, സർക്കാരും തോറ്റത്. അപ്പൊ മാറി നിൽക്കണമെന്നത് അവരവർക്ക് തോന്നേണ്ടതല്ലേ?
6: ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോ അതിനെ ന്യായീകരിച്ചിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് അല്ലേ?
0: സ്റ്റേറ്റ്മെന്റ്
6: കേട്ടിട്ടുണ്ടോ? അപ്പോഴും ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവാണോ ഇപ്പോഴും വി ഡി സതീശൻ എന്നാണ് എനിക്ക് സംശയം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് യാതൊരു മടിയും ഒന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് അല്ലേ? മാധ്യമങ്ങൾ എന്ത് ഫ്രീ ആയിട്ടാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നത്? അത് അതിനെ നമ്മള് ശരിക്കും അത് ഇവരെ ഇടതുപക്ഷം കണ്ട് മനസ്സിലാക്കണ്ടേ?
0: ആ അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് സമ്മതിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചില ചോദ്യങ്ങൾ വരുമ്പോ അസഹിഷ്ണുത ആ മുഖത്തും ആ ചലനങ്ങളിലൊക്കെ ഉണ്ട്. അതില്ലെന്ന് പൂർണ്ണമായിട്ട് ഇന്ന് പുനർജ്ജനി കേസിൽ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലെ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് താങ്കൾ പറയുന്ന പോലെ ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്ന പോലെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല.
6: അല്ലല്ല, അത് നിങ്ങൾ പറഞ്ഞ കാറ്റാണ്. അത് വി ഡി സതീശൻ തന്നെ പറഞ്ഞു, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, ഞാൻ അങ്ങനെ എന്റെ ശൈലി അങ്ങനെയാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ശൈലി മാറ്റാൻ പറ്റില്ല. നിങ്ങളെ വിമർശിക്കാൻ നിങ്ങളെ വിമർശിക്കും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, സ്ത്രീകൾക്കെതിരെയാണ് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ അവർ മാധ്യമങ്ങളോട് ചോദിച്ചല്ലോ, നിങ്ങളെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ മാറ്റം വരുത്തണം, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നില്ല അദ്ദേഹം. അതിൽ ഏതെങ്കിലും മാധ്യമക്കാർ, മാധ്യമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ തെറ്റാണെന്ന് പറയുന്നുണ്ടോ? അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇത് പറഞ്ഞു വരുന്ന അദ്ദേഹത്തെ
0: ന്യായീകരിക്കാനില്ല.
6: ഞാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്തുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും ഇന്നത്തെ വി ഡി സതീശന്റെ നിലപാടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വി ഡി സതീശനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തുമാത്രം ജനങ്ങളാണ്, എന്തുമാത്രം സാധാരണക്കാർ, രാഷ്ട്രീയമുണ്ടോ അതിൽ? ഒന്നുമില്ല. അതാണ് പിണറായി വിജയനും ഈ പറയുന്ന, ഞാൻ എസ്പെഷ്യലി പറയാം, ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന മാതൃക കാണിക്കുന്നത് ഇടതുപക്ഷമായിരുന്നു
0: അല്ലേ? തീർച്ചയായിട്ടും.
6: ഇന്ന് ഗോവിന്ദനൊക്കെ സംസാരിക്കുന്ന ഇപ്പോഴും അദ്ദേഹം മാറിയിട്ടില്ലെന്നേ.
0: പയ്യന്നൂരിലെ തോൽവിയിൽ ഒരു ഹർജി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ?
6: അയ്യോ, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ സംസാരിക്കുന്നു തന്നെ നമ്മൾ തമ്മില് വല്ലാതെ മോശമായിട്ട് തോന്നും. ഇവർക്ക് എന്താ ഇങ്ങനെ, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ വാക്ക് കടവെടുക്ക, നേരം വെളുത്തിട്ടില്ലേ? എന്താ ഇവരിങ്ങനെയാണ്? അവര് മാറ്റം വരുത്തന്നെ വി ഡി സതീശനെ അവർക്ക് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഇവര് ഇത് പോരാ. അത്രേ എനിക്ക് പറയാനുള്ളൂ, ഇവര് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ.
0: ശരി ശരി മൊയ്തു, സന്തോഷം വിളിച്ചതല്ലേ. എന്തായാലും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, സംസാരിച്ച് പലപ്പോഴും നമ്മൾ തമ്മിൽ ആശയപരമായിട്ട് ഏറ്റുമുട്ടാറുണ്ട്, പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്ന പലതിനോട് യോജിക്കേണ്ടി വരുന്നു അല്ലേ. നമസ്കാരം. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചാലോ നമുക്ക്. ആരാണിത്? ആരാണ് സുഹൃത്തെ? ആരാണ്? റേഡിയോയുടെ ശബ്ദം കുറയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ, സ്വന്തം ശബ്ദം കുറയ്ക്കാൻ ഞാൻ പറഞ്ഞോ? ആരാണ്? കേൾക്കാം സുഹൃത്തെ, പറഞ്ഞോളൂ. ജോസഫ്, താങ്കള് റേഡിയോ ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്, ഇന്ന് എന്ത് പറ്റി ജോസഫ്?
7: അറിയില്ല, അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തപ്പോ പ്രോബ്ലം.
0: അത് ശരി. എന്താണ് ഈ പയ്യന്നൂരിലെ ഹർജിയെ സംബന്ധിച്ച് പറയാനുള്ളത്?
7: എനിക്ക് തൊട്ടു മുമ്പ് വിളിച്ച ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടതുപക്ഷം ഇവിടെ നിന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്ന കൂട്ടത്തില്ല, പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായ പോലെ ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിൽ നിൽക്കണം എന്നൊരു ആഗ്രഹമില്ല.
0: ഒരു പുതിയ ഇടതുപക്ഷം പറഞ്ഞു അല്ലേ?
7: 10 കൊല്ലം മുമ്പുള്ള ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിങ്ങനെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
0: ചുരുങ്ങിയ പക്ഷെ ഒരു 5 കൊല്ലം മുമ്പുള്ളത് അല്ലേ?
7: അതെ, 5 കൊല്ലം മുമ്പ് പറയാം. 5 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് അവർ ഭരണത്തിലേക്ക് കയറി വന്നത്.
0: സത്യം.
7: ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുത്താലേ, നമുക്കറിയാം മധുസൂദനെ പോലുള്ള ഒരാൾ ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ സമ്മതവും സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മതവും ഇല്ലാണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. അതിനർത്ഥം എന്താണ്? പാർട്ടിയിലെ ഉന്നത നേതൃത്വം ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലൊരു വിരോധാഭാസം എന്താന്ന് വെച്ചാല്, ആർക്കെതിരെ കേസ് കൊടുക്കുന്നത്? കുഞ്ഞുകണ്ണൻ സഖാവിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ഇന്റേണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു, അതായത് ഈ ഫണ്ട് മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ഒരാള് കണ്ടുപിടിച്ച തെറ്റുകള് ആദ്യം പുള്ളി പാർട്ടി ഘടകത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്,
0: പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റാണ്.
7: അതെ, എന്നിട്ട് എന്ത് പറ്റി? പാർട്ടി ഘടകത്തിൽ തീരുമാനം ഇല്ലാണ്ടായപ്പോൾ അനിഷ്ടം കാണിച്ചതുകൊണ്ട് മാത്രം പി ജയരാജൻ പോയിട്ടാണ് സമ്മാനിപ്പിച്ചത്, അതായത് നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വന്നൊരു കേസ് എന്താ വെച്ചാല്, ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മധുസൂദന് തന്നെ സ്ഥാനാർത്ഥി ആവുന്ന സമയത്ത് വീണ്ടും എതിർപ്പായിട്ട് കുഞ്ഞുകണ്ണൻ വന്നു. സഖാവ് എന്താണ് പറഞ്ഞത്? മധുസൂദന ഒഴികെ ആരെ വേണമെങ്കിലും നീക്കി നിർത്താം, കുഴപ്പമില്ല, നമുക്ക് എന്നിട്ട് ഇത് പരിഹരിക്കാം. അവരത് കേൾക്കാൻ തയ്യാറായില്ല, നിർത്തി,
0: കളങ്കിതനെ മാറ്റി നിർത്തണം, അത് മാത്രമായിരുന്നു ആവശ്യം.
7: അത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും രണ്ടാമത് ഇനിയെന്താ വരുന്നത്? ഇവരാരും, അതായത് പയ്യന്നൂരായാലും തളിപ്പുറം ആയാലും, ഇവരാരും ഇടതുപക്ഷം വിട്ടുപോയിട്ടില്ല. അവരിപ്പോഴും സഖാക്കളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവരെന്താണ് തീരുമാനിച്ചത്? കളങ്കിതരായ ഒരാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എതിർശബ്ദം ഉണ്ടാവുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വിമതരായിട്ട് നമുക്ക് നിൽക്കേണ്ടി വരും. ഈ രണ്ടുപേരും അവിടെ ജയിക്കാനായിട്ട് നിന്ന് സ്ഥാനാർത്ഥി ആയിരുന്നില്ല, എന്താണ് പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി നിന്നതാണ്. പക്ഷെ പാർട്ടി ഘടകത്തിന് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഈ പാർട്ടി സഖാക്കള് പോലും ഇവർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്ത് പാർട്ടിയിലെ അണികളെ വിശ്വാസത്തിലെടുത്ത് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നല്ലേ?
0: കറക്റ്റ്.
7: ഇനി അത് കഴിഞ്ഞിനി കോടതിയിൽ പോവാന്ന് വെക്കാം. കോടതിയിൽ എന്ത് പറഞ്ഞിട്ടാ ചെയ്യുന്നത്? അവഹേളിച്ച് അല്ലെങ്കിൽ അപ്രിയമായ അസത്യമായ ഒരു കാര്യം പ്രചരിപ്പിച്ചിട്ട് വോട്ട് നേടി വിജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടേ? എന്താ കാരണം വെച്ചാല് ഇന്റേണൽ ഓഡിറ്ററാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ കാര്യകാരണ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആരടുത്ത്? കുഞ്ഞുകുളം സഖാവിന്റെ അടുത്ത്.
0: പിന്നെ ഇത് ശരിക്കും ഒരിക്കൽ കൂടി അലക്കണത് പോലെ ആവില്ലേ പൊതുജന
7: മധ്യത്തിൽ? അതല്ലേ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇനി പുള്ളി പറയാൻ പോകുന്നത് മധുസൂദനും ഫണ്ട് എടുത്തെന്ന് മാത്രമല്ല പറയാൻ പോണത്, ആ ഫണ്ടിന് വേറെ ആരെങ്കിലും കൈപ്പറ്റിയെന്നും കൂടി ഇനി പുറത്തു വരും.
0: ശരിക്കും
7: അതില് പല നാണക്കേട് പാർട്ടിക്ക് ഉണ്ടാവാനുണ്ട്.
0: ശരിക്കും ആവശ്യമില്ലാത്തൊരു ഇടപാടായിരുന്നു അല്ലേ?
7: അതെ, തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ബോധമില്ലാത്ത കുറെ ആൾക്കാര് ജില്ലാ ഘടകത്തിലും ഉണ്ട്, സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ പോക്കണം കൊടുന്ന് പറയാം നമ്മള് സാധാരണ ഇങ്ങനത്തെ പണികൾ എടുത്തു വെക്കുന്നത്. ഇതാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാം.
0: താങ്ക് യു സോ മച്ച് ജോസഫ്. അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഹർജി നൽകേണ്ട ആവശ്യമില്ലായിരുന്നു. ലാസ്റ്റ് ഒരു കോളും കൂടി എടുത്താലോ. നമസ്കാരം.
8: ഹലോ,
0: നമസ്കാരം.
8: ജംഷീർ
0: പറയൂ. ഒരു ഇടതുപക്ഷക്കാരനെ കിട്ടണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു, പക്ഷെ അത് അധികം സംഭവിച്ചില്ല. പറയൂ.
8: എന്തായാലും വരത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, മധുസൂദനന് എന്തർത്ഥത്തിലാണ്
0: വ്യാജ പ്രചരണം നടത്തി കളങ്കിതനാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കി, അതൊക്കെ തെറ്റല്ലേ എന്നാണ് ചോദിക്കുന്നത്?
8: സഖാക്കൾ മൊത്തം വ്യാജ വോട്ടാണോ ചെയ്തത്?
0: അതാണ് ചോദ്യം. കാരണം അദ്ദേഹത്തെ തോൽപ്പിച്ചത് ആരാണ്? അവിടുത്തെ സഖാക്കൾ തന്നെയാണ്.
8: അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4-4 പഞ്ചായത്തുകളാണ് അവിടെ. കോൺഗ്രസിന് ഒരു മേൽക്കൈയുള്ളു, കാലാകാലങ്ങളായിട്ട് കിട്ടാറുമില്ല. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? കുഞ്ഞുങ്ങനെ വളരെ വൃത്തിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഈ ഒരാൾ ഒഴിച്ച് ബാക്കി ആരോടെ നിർത്താൻ പറഞ്ഞു.
0: അതെ,
8: ഇത് ഇദ്ദേഹം ഇപ്പൊ കേസ് കൊടുത്തതിന്റെ ഒറ്റ കാരണം എന്താണോ മിനിപത്മാക്ക് മനസ്സിലായിട്ടുണ്ടാവും. പരാജയം ഒരാളിലേക്ക് വന്നു, പാർട്ടി ഏറ്റെടുത്തിട്ടില്ല. ആ പരാജയം ഒരാളിലേക്ക് പാർട്ടി ഇട്ടു, സത്യമല്ലേ?
0: അതെ.
8: ആ അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഒരു
0: വേറെ വഴികളില്ല.
8: കാരണം ഇവിടെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തത് കോൺഗ്രസുകാരോ ലീഗുകാരോ ഒന്നുമല്ല, കാരണം പക്ക അവരുടെ തുടങ്ങുമ്പോ തന്നെ അവരുടെ മധ്യ ഭാഗത്തേക്ക് എത്തുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി, കാരണം സഖാക്കൾ
0: കൈവിട്ടു. ശരിക്കും.
8: അപ്പൊ ആ വോട്ടുകളൊക്കെ ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നല്ല സത്യസന്ധമായി നിൽക്കുന്ന സഖാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്.
0: സച്ചിദാനന്ദൻ മുൻപ് ചോദിച്ച പോലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സത്യമല്ല, അതിന്റെ പിന്നിലെ കേസിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു.
8: ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ തോൽവി ഞങ്ങളെ നേതാവ് ഇന്നിപ്പോ ശംസീദ് സംസാരിച്ച പോലെ ഞങ്ങൾ ഒരു വടക്കാരനൊട്ടൊക്കെ ഉണ്ട്, ഞങ്ങളുടെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഷാജി പറഞ്ഞത് എന്തായാലും ഓർമ്മയുണ്ട്, ഞങ്ങളെല്ലാം പോയി, ഞങ്ങൾ ഇനി ഇല്ല എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്. ഒത്തിരി വേദന ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരാജയോട് തിരിച്ചു വരാം ഒക്കെ ഉണ്ട്, പക്ഷെ അത് ജനാധിപത്യ മര്യാദയോടെ ആവണം. കാരണം തോറ്റ ഒരാളോട് തോറ്റുന്നുണ്ട് സമ്മതിക്കുക, ഇത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ, അല്ലാതെ വെറുതെ വന്നിട്ടല്ലല്ലോ.
0: കള്ളത്തരം
8: പിടിക്കപ്പെട്ടത് ആ ഒരു ബുക്ക്, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പ്രകാശം ഉണ്ടായിരുന്നു, കണ്ടില്ലേ?
0: അന്ന്
8: ആ ബുക്ക് പ്രകാശനത്തിൽ നമ്മളൊക്കെ കരുതിയത് എന്താ, ഒരു പക്ഷെ വൻ പരാജയമാവുന്ന ഞാനടക്കം കരുതിയത് അങ്ങനെയാണ്. സംഭവിച്ചിട്ട് അതല്ലല്ലോ, അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഉറപ്പ് പറയുന്നു, അവിടെ മത്സരിച്ചത് കോൺഗ്രസോ ലീഗ് ഒന്നുമില്ല, അവിടെ മത്സരിച്ചത്
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു ജംഷീർ. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കൂടിയാണ് പറഞ്ഞത്. മധുസൂദൻ അല്ല, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിനോട് മത്സരിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഒരു പക്ഷെ അവിടെ വിജയം കണ്ടതും, യഥാർത്ഥ കമ്മ്യൂണിസം അവിടെ വിജയിച്ചു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഹർജി തള്ളിപ്പോകുമെന്നതിൽ ഒരു സംശയവുമില്ല. വിളിച്ചെല്ലാവരോടും സന്തോഷം, സ്നേഹം.
9: Let's talk with Mini Padma.
10: എനിക്ക് മടുത്തേ കോട്ടസ് ജീവിതം.
11: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
12: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ?
11: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
13: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
14: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
13: ഇവിടെ എവിടെയാ?
14: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
15: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050 860 9611.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ഇന്നും ബഹളം. ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ്. വി ഡി സതീശനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽഡിഎഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നും അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ. പിഎസ്സി ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറിയെന്ന എസ്ഐടി. മൂല്യനിർണയം നടത്താതെ ഒഴിവാക്കിയത് സിപിഎം അനുകൂലിയായ ഒന്നാം റാങ്കുകാരൻ എഴുതാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും മാർക്ക് പരിഗണിച്ചാൽ ഒന്നാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കില്ല. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ചികിത്സ തേടിയതെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ഇന്നലെ ആരോപണ വിധേയനായ പോലീസുകാരനെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷിന് എതിരായ ഹർജിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് എം ഡി സ്ഥാനങ്ങളിൽ നിന്ന് കെ എ രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി യുഎയിലെ റെഡ്ക്രസിനുമായി ഒപ്പുവച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിബിഐ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എ എൻ ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പസംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്നു സമ്മതിച്ചത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ സ്വയം വിമർശനം. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭ രാവിലെ ചേർന്ന് 1 മിനിറ്റിനകം പിരിഞ്ഞു. രാജ്യസഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നും പാർലമെന്റിലെത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് ചോദിച്ച് കോൺഗ്രസ് ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തി. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വൻ ബഹളമുണ്ടായി. പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു. സർക്കാർ എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചതാണ്. എന്നാൽ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പക്കൽ വിഷയമില്ല. അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. സഭ തടസ്സപ്പെടുത്തുന്നുവെന്ന് ജെ പി നദ്ദ. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി. പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെ വീണ്ടും രാഷ്ട്രീയ വിവാദം. പി എം ശ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ നടപടികളിലേക്ക് കടക്കണമെന്നും നടപടികൾ ആരംഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞതായി മുൻമന്ത്രി വി ശിവൻകുട്ടി. ഒരു രൂപ പോലും പി എം ശ്രീ ഇനത്തിൽ കൈപ്പറ്റിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴത്തെ സർക്കാരിന് തടസ്സമില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതിയിൽ കേരളമില്ലെന്ന കേന്ദ്ര സർക്കാർ മറുപടിക്ക് പിന്നാലെ വിഷയം വി ഡി സതീശൻ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് സി പി എം നീക്കം. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഹോർമൂസ് കടലെടുക്ക് ഒമാനും ഇറാനും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രിക്കുകയും കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഒമാൻ കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചത്. ഇറാന് നേരെ യു എസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യു എസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം നൽകിയിരുന്നു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രഹാനെ കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കായി 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 2020 മത്സരങ്ങൾ കളിച്ച രഹാനെ 8414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 2023 ജൂലൈയിൽ വെസ്റ്റിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് താരം ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനുശേഷമുള്ള രാഷ്ട്രീയ ബാനറിലും ഫൈനലിലെ അടിപിടികളിലും അന്വേഷണം. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഫോക്ലാൻഡ് ബാനർ വിവാദത്തിലാണ് അന്വേഷണം. സ്പോർട്സിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തിയതിന് അർജന്റീനയെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കണമെന്നടക്കം അന്ന് ആവശ്യം ഉയർന്നിരുന്നു.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
11: Time check.
12: Brought to you by Ozone Cargo.
13: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
14: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
15: Weather update.
14: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
13: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
11: Weather update. Weather update.
15: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഷഹബാസമന്റെ ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തവര് പോലും ഇഷ്ടപ്പെട്ടു. അത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശബ്ദവും അതുപോലെയുള്ള വരികളും സംഗീതവും ഒക്കെയാണ് ഈ ഒരു പാട്ടിന്റെ. അല്ലെ, എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഈ ഒരു പാട്ടിന് കിട്ടിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണെന്ന് തോന്നുന്നത് കേട്ടോ. എന്തായാലും സംഭവം വേറെ ലെവലുള്ള ട്രാക്കിനാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. വാർത്തയൊക്കെ കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ നിങ്ങൾ രണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കട്ടെ, അപ്പോൾ വന്നിട്ട് സംസാരിക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ഇങ്ങ് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ടൈമും വെതറൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, എക്സ്ക്യൂസ് പറയുന്നതല്ല കേട്ടോ. എനിവേ, എന്തായാലും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ രണ്ട് അപ്ഡേറ്റുകൾ വന്നൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ചിത്രം എന്ന ലേബലിൽ ഒരുങ്ങുന്ന രാമായണത്തിന്റെ ട്രെയിലർ ഇന്ന് പുലർച്ചെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ആ ട്രെയിലർ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 4 മിനിറ്റോളം ഉള്ള ഒരു ട്രെയിലർ, ആൻഡ് ഓഫ് കോഴ്സ് ഒരു 4,000 കോടി ഇന്ത്യൻ രൂപയുടെ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമയിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു ട്രെയിലർ തന്നെ പുറത്തു വന്നു. ആൻഡ് അതോടൊപ്പം തന്നെ വൈകുന്നേരത്ത് 5 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും, 5 അല്ല, ഇവിടുത്തെ 4:30 നാട്ടിലെ 6 മണിക്ക് 2 ദിവസം മുൻപ് ദുൽഖറിന്റെ ബർത്ത്ഡേ എന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ഓണം റിലീസ് ഐ ആം ഗെയിമിന്റെ ട്രെയിലറും പുറത്തു വന്നിട്ടുണ്ട്. ഇനി എന്തായാലും അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ സംസാരിക്കാനുള്ളത് കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്ത് വിശാലമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയൊക്കെ ഇന്നലെ ഈ വൈകുന്നേരം സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം, എവിടേക്കോ മഴ പെയ്യുന്ന പോലെയുള്ളൊരു അവസ്ഥയായിരുന്നു എല്ലായിടത്തും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ക്വൈറ്റ് ഫാക്ച്വൽ. നമ്മൾ പറഞ്ഞ പോലെ പലയിടങ്ങളിലും ഇന്നലെ നല്ല മഴ കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഷാർജ മേഖലയുടെയൊക്കെ ചില ഭാഗങ്ങളിൽ, ഷാർജ എമിറേറ്റിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ, ആൻഡ് അതോടൊപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് അലേർട്ട് വരെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്ക് വരെ സ്ഥിതിഗതികൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പക്ഷേ ഈ സമയത്ത് അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയും, ഇന്ന് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ പീക്ക് ചൂടുമായിരുന്നു. പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ഈ ചൂടടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. മുകളിൽ നിന്ന് അടിക്കുന്ന ചൂട് മാത്രമല്ല, തറ പഴുത്തിട്ട് റോഡിൽ നിന്നും അടിക്കുന്ന ആ ഒരു ചൂടും എല്ലാം കൊണ്ടും വല്ലാത്തൊരു വിമ്മിഷ്ടപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ഇന്നത്തെ ചൂടിനുണ്ടായിരുന്നത്. ഭയങ്കര കാഠിന്യമുള്ള ഒരു ചൂട് തന്നെയായിരുന്നു. പക്ഷേ വേനൽ ചൂടിന് ആശ്വാസമായിട്ട് കുറച്ച് ദിവസം, ഏതാണ്ട് ഓഗസ്റ്റ് 3 വരെ മഴ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് NCM ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. വേനൽ ചൂടിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ UAE നിവാസികൾക്കൊക്കെ ആശ്വാസിക്കാൻ, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ മഴ കൂടിയാണ് ഈ വന്ന് പെയ്തു പോകുന്ന മഴ കിട്ടുന്നവർക്ക് കേട്ടോ. മഴ നമ്മളെപ്പോലെ എവിടെയോ പെയ്യുന്നുണ്ടെന്നുള്ള വാർത്ത മാത്രം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വലിയൊരു ആശ്വാസമായിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഏരിയാസിലൊക്കെ പെയ്തേക്കാം എന്ന് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും ഓഗസ്റ്റ് 3 വരെ മഴ പല പ്രദേശങ്ങളായിട്ട് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് NCM അറിയിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, അടുത്ത 2-3 ദിവസങ്ങളിലേക്ക് തന്നെ അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ള ഒരു സ്കൈ ആയിരിക്കും, അത്യാവശ്യം മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. എനിവേ, എന്തായാലും ഈ എല്ലിനോ തരംഗമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയുന്നത്. വെറുതെ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം. ട്രെൻഡിങ് ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ട്രാക്ക് തന്നെ ആയിക്കോട്ടെ. വൈകുന്നേരമൊക്കെ ആയിട്ട് ചായ കുടിക്കേണ്ട ആരെങ്കിലുമൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാട്ട് തന്നെയാണ് വരുന്നത്. ട്രെൻഡിങ് ട്രാക്ക്, മജാക്കോ മല്ലിക.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

കോമന്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും. ഇന്ന് ആ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കോണ്ടസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഉന്മാദം സിനിമയുടെ ടിക്കറ്റ്സ് വിൻ ചെയ്യാനുള്ള ഒരു കോണ്ടസ്റ്റ് ആണ് കേട്ടോ. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിന്റെ കമന്റ് സെഷനിൽ, നമ്മൾ ഇട്ടിരിക്കുന്ന പെർട്ടിക്കുലർ പോസ്റ്റിന്റെ കമന്റ് സെഷനിൽ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ ടാഗ് ചെയ്താൽ മാത്രം മതി, നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് കപ്പിൾ ഇൻവൈറ്റ്സ് വന്നെത്തിച്ചേരുന്നതായിരിക്കും. ഉന്മാദം കാണാൻ വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്താണ് നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ട് ഉന്മാദം മാറുന്നതിന് സർട്ടൈൻ പോയിന്റുകൾ ഞാൻ പറയാം. അതായത് ഷാഹി കബീർ എന്ന അതുലി എഴുത്തുകാരന്റെ രചന എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം പോലീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒരു സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന പലതരം കഥകൾക്ക് പിന്നിൽ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്രമാത്രം സമ്പന്നമായിട്ടുള്ള ഒരു കഥാ ലൈബ്രറി അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതിൽ തന്നെ ഒരുപക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പല എല്ലാ ജോലി സ്ഥലങ്ങളിലും ഈ ഒരു പ്രേത കഥ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ ഓഫീസിന് ചുറ്റിപ്പറ്റിയിട്ടും ഒക്കെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ യു എയിൽ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനിയാണിത്. ഈ മൂന്നിടങ്ങളിലും ഇതേ രീതിയിൽ ഒരു പ്രേത കഥ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഓഫീസിനെ ചുറ്റിപ്പറ്റി പോലും നമ്മൾ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു അനാഥ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ഈ ഒരു ഗോസ് സ്റ്റോറീസ് മെനയുന്നതിൽ എല്ലാവർക്കും ഒരു പ്രത്യേകതരം താല്പര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ആരും തൊടാൻ ഭയപ്പെടുന്ന ഒരു പ്രേതബാധയുള്ള ഫയൽ, ആ ഒരു കേസ് ഓപ്പൺ ആക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയൊക്കെയാണെന്ന് തോന്നുന്നു. ട്രെയിലറിൽ നിന്നും എനിക്ക് മനസ്സിലായ സംഗതികളാണ്. ഷാഹി കബീറിന്റെ എഴുത്ത് ഒന്നാമത്തെ കാര്യം, പിന്നെ കുഞ്ചാക്കോ ബോബൻ ഓരോ ദിവസവും മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞ പോലെ ഇനിയും ഒരച്ചാൽ ഇനിയും തിളങ്ങും എന്ന് പറയുന്നത് പോലെ അത്രമാത്രം തെളിച്ചമുള്ള അഭിനയമാണ്, അല്ലെങ്കിൽ അത്രമാത്രം വൈവിധ്യമാർന്ന വേഷങ്ങളാണ് അദ്ദേഹം പകർന്നാടിക്കൊണ്ടേയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ആ ഒരു ലൈനിലെ ഏറ്റവും പുതിയ ആഡോൺ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഉന്മാദം. അതോടൊപ്പം തന്നെ എല്ലാം നല്ല കിടിലൻ പെർഫോമൻസ്, ലിജോ മോൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങളാണ് നിരക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം കിരൺ ദാസിന്റെ എഡിറ്ററായിരുന്ന കിരൺ ദാസിന്റെ സംവിധാന സംരംഭമാണ്. പിന്നെ മുജീബ് മജീദിന്റെ മ്യൂസിക്, കളങ്കാവിൽ പോലെ എക്കോ പോലെയുള്ള സിനിമകൾക്ക് സംഗീതം ചെയ്ത അദ്ദേഹത്തിന്റെ സംഗീതം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ. യൂഷ്വൽ ഷാഹി കബീർ ത്രില്ലർ ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഫണ്ണും ഹൊററും ഒക്കെ എക്സ്ട്രാ കയറ്റി പിടിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കുമെന്നാണ് അദ്ദേഹം തന്നെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഉന്മാദം കാണണ്ടേ, കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമയിൽ വന്നിട്ടുള്ള എണ്ണം പറഞ്ഞ ത്രില്ലർ സിനിമകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നും ഒരു മാറ്റവുമില്ല. അതായത് ഞാനൊരു സിനിമയുടെ വൺ ലൈൻ പറയും, ഇതിൽ നിന്നും ഞാൻ പറയുന്ന കഥയിൽ നിന്നും കൃത്യമായിട്ട് ഏതാണ് ആ സിനിമയെന്ന് കണ്ടെത്തി നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ ഉത്തരങ്ങൾ അയക്കണം. ആദ്യമേ തന്നെ ഫോർമാറ്റ് പറഞ്ഞേക്കാം, കാരണം ഫോർമാറ്റ് പറയുന്നതിന് മുൻപേ ഒരുപാട് പേര് ഉത്തരങ്ങൾ അയക്കാറുണ്ട്. ഫോർമാറ്റ് ഇതാണ്, HT:THERIGHTANSWER നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അയ്യോ, വലിയ പ്രഭാഷണമായിപ്പോയി, 4 മിനിറ്റ് എങ്ങാണ്ടായി. ഇനി എന്തായാലും വിതൗട്ട് എനി ഡിലേ ഞാൻ ആ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു കഥാപരിസരം ഞാൻ പറയുകയാണ്, ഈ ഒരു പ്ലോട്ട് ഏത് സിനിമയുടേതാണ് എന്നാണ്.

0: ഗസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന ഏത് ഡിപ്പാർട്ട്മെന്റാന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. എനിവേ, എന്തായാലും കഥ ഇങ്ങനെയാണ്. വീട്ടുമുറ്റത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഓമനിയുടെ മരണം ആത്മഹത്യയായി വരുത്തി തീർക്കാൻ ബന്ധുക്കളും അഴിമതിക്കാരായ പോലീസുകാരും ചേർന്ന് ശ്രമിക്കുകയാണ്. തുടർന്ന് അന്വേഷണം ഏറ്റെടുക്കുന്ന CBI ഈ ഒരു കേസിനെ ശാസ്ത്രീയമായ തെളിവുകളിലൂടെയും അപഗ്രഥനത്തിലൂടെയും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലനായ ജോണിയെയും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരുന്നു. CBI അന്വേഷിച്ച കേസാന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. CBI അന്വേഷിച്ച കേസ് മലയാളത്തിൽ ആദ്യം വന്നത് ഒരുപക്ഷെ ഈ സിനിമയിലായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഓമൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ ഈസി ആക്കി തന്നു. ഇനി അതാണ്ട് എന്നിട്ടും തെറ്റിച്ച് ഇപ്പോൾ ചിലർ ക്രിസ്റ്റോ ബ്രോ, നിങ്ങൾ അയച്ചിരിക്കുന്നത് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പേരാണ്. അതല്ല, അതിന്റെ ഒന്നാം ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ഒരു കഥയിലെ നായക കഥാപാത്രം ഒരു 3-4 തവണ മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ വരവ് പല പാർട്ടുകളായിട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് അതൊരു എപ്പിക് ക്ലാസിക്, ഒരു കൾട്ട് ക്യാരക്ടറാണ്. CBI അന്വേഷിച്ച കേസ് എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരുന്നൊരു സിനിമയുണ്ടല്ലോ, ആദ്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന. അതാണ്ട് ഉത്തരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും അധികം ക്ലൂസ് ഒന്നുമില്ല. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space the right answer space. നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒന്ന് രണ്ട് ആക്സിഡന്റ് അപ്ഡേറ്റുകളാണ്. അതായത് ഭൂക്കുതിര ഇന്റർചേഞ്ചിന്റെ അടുത്തായിട്ട് എക്സാക്ട്ലി ആ ഒരു ഇന്റർചേഞ്ചിന്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓൺ ദുബായ് അലൈൻ റോഡ്. സോ ദുബായ് അലൈൻ റോഡിലല്ല, റാസൽഖോ റോഡിലാണ് ഈ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നത്. സോ ദാറ്റ് ആ ഒരു സ്ട്രെച്ചിൽ കുറച്ചധികം ട്രാഫിക് ഇപ്പോൾ ഫോമായി വരുന്നുണ്ട്. രണ്ട് മിനിറ്റ് ആയിട്ടുള്ള ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതുകൊണ്ട് തന്നെ വരുന്ന മിനിറ്റുകളിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ കുറച്ചധികം കണ്ടീഷൻസ് ആ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റി ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഓഫ് ആ ഒരു ജബലാലി സൈഡിൽ നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് വരുന്നവരാണെങ്കിൽ പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഖിയൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. പക്ഷേ അൽഖൂസ് ഭാഗത്ത് ഇന്നർ റോഡ്സ് എല്ലാം തന്നെ അൽമറാബി സ്ട്രീറ്റ്, അല്ലസൈൽ സ്ട്രീറ്റ് ഒക്കെ നല്ല രീതിയിൽ പാക്ഡ് ആണ്. യൂഷ്വൽ വൈകുന്നേരങ്ങളിൽ കാണുന്നതിനേക്കാൾ കുറച്ചധികം കഞ്ചഷൻസ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ അൽഖിയൽ റോഡൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല. ഷെയ്ഖ് സായദ് റോഡിലും വലിയൊരു കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പർ ഡെക് റോഡിന്റെ ഭാഗത്തായിട്ട് ഒരു ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ നിന്ന് അപ്പർ ഡെക് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇടത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഊദുമേത്ത റോഡിലും ലത്തീഫ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഊദുമേത്ത റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു. സോ ദാറ്റ് ആ ഒരു ഏരിയയിലും ഐ തിങ്ക് ഓൺലി ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് അത്രമാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ, ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കണ്ടീഷൻസ് ഇപ്പം തന്നെ ഫോം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡിലേ ആ ഒരു റോഡ് എടുക്കുന്നവർക്ക് ഇന്ന് നേരിടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ്, എത്തിഹാദ് ടോൾ റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട് മക്തൂം സ്ട്രീറ്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിലും അത്യാവശ്യം കണ്ടീഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടിയൊന്ന് അറിയിച്ചോളൂ. നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങൾ ഒരു ഡ്രൈവറിന്റെ ഒപ്പം നിങ്ങളുടെ സുഹൃത്തിന്റെ ഒപ്പം ഇരുന്ന് പോകുന്നവരാണെങ്കിൽ, എവിടെയെങ്കിലും കുറച്ചധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിലേ അനുഭവപ്പെടുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചോ. തൊട്ടു പിറകെ വരുന്നവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് അവരിലേക്ക് എത്തിക്കാം.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടണ,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: നമ്മുടെ ഓഫീസിൽ ആക്ച്വലി ഒരു ശ്രീലങ്കൻ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഉച്ചയ്ക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിലാണ് പുള്ളിക്കാരി ഒരു സംഭവം പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞാലും ഈവൻ ദോ സ്ഥിരമായി ബുർജ് ഖലീഫ കാണുന്നവരാണെങ്കിൽ തന്നെയും എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഫാമിലിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും ബുർജ് ഖലീഫയുടെ ഒക്കെ ഫ്രണ്ടിൽ ഡൗൺ ടൗണിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് നേരെ തിരിഞ്ഞു നിന്നൊരു സെൽഫി അതിനോടൊപ്പം എടുക്കുക എന്നുള്ളതായിരിക്കും അല്ലേ. അത്തരത്തിൽ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ ഏതൊരു മോണുമെന്റിന്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്ന പ്രക്രിയകളിലൊന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മളൊരു സെൽഫി എടുക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ആക്ച്വലി പുള്ളിക്കാരി എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീലങ്കയിലേക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ശ്രീലങ്കൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അത്തരത്തിൽ ശ്രീലങ്കയിൽ പോകുന്ന സമയത്ത് അവിടെ നിറയെ ബുദ്ധ പ്രതിമകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ വലിയ വലിയ വലിയ സൈസിൽ ഭയങ്കര ആ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് ആയിട്ട് തന്നെ ഭയങ്കര വലിയൊരു ബുദ്ധ കൾച്ചറുള്ള ഒരു രാജ്യം കൂടിയാണ് ശ്രീലങ്ക. അപ്പോൾ ഈ ബുദ്ധ പ്രതിമകൾക്ക് മുൻപിൽ പുറംതിരിഞ്ഞ് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതൊരു ആദരവില്ലാത്ത പെരുമാറ്റമായിട്ട് കണ്ടുകൊണ്ട് അവിടുത്തെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നവർക്കെതിരെ കടുത്ത നടപടി എടുക്കാറുണ്ട് അത്രേ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചർച്ച കംപ്ലീറ്റ്ലി വഴിമാറി പോയത് ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള റെയറസ്റ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ വിചിത്രം എന്ന് തോന്നുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചിട്ടാണ്. വിദേശത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ. കാരണം അബദ്ധത്തിൽ പോലും നമ്മൾ ഈ ഒരു അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ള ചില നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളുടെ ചർച്ചയിൽ വന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ പോകുന്നവരാണെങ്കിൽ ബുദ്ധപ്രതിമയുടെ മുന്നിൽ തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കുന്നത് വലിയൊരു കുറ്റകരമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെയാണ് സിംഗപ്പൂരിലേക്ക് പോകുന്ന സമയത്ത് സിംഗപ്പൂരിലെ ചൂയിങ്ങം ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ പൂർണ്ണമായിട്ടുള്ള വിലക്കുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കണം. കാരണം പൊതുസ്ഥലത്തൊക്കെ നമ്മൾ ഈ ചൂയിങ്ങം ചവയ്ക്കുകയും അതെവിടെയെങ്കിലുമൊക്കെ തുപ്പിയിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ലുക്കിനെ ഭയങ്കരമായിട്ട് വൃത്തികേടാക്കും മോശമാക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത്ര കർശനമായിട്ടുള്ള നിയമം അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ സിംഗപ്പൂരിൽ പോയി നിന്നിട്ട് എവിടെയെങ്കിലും നിന്ന് ചൂയിങ്ങം ചവച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഫൈൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെയാണ് ഗ്രീസിൽ കേട്ടോ. ഇപ്പോൾ ഗ്രീസിലെ ഈ പുരാതന കൊളോസിയം പോലെയുള്ള കോട്ടകളിലെ കെട്ടിടങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് സ്മാരകങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഹൈ ഹീൽസ് ധരിച്ച് കയറാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. മൂർച്ചേറിയ ഹീലുകൾ അത് കല്ലുകൾക്ക് കേടുപാട് വരുത്തും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കൂർത്തിരിക്കുന്ന ഈ ഹീലുകളാണെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ പെൺകുട്ടികളുടെ ഹീൽസിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര പോയിന്റഡ് ഹീൽസൊക്കെയുള്ള ചില ചപ്പൽസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ചിലപ്പം കല്ലുകൾ അവിടെയുള്ള പഴയ പുരാതനമായിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് പാതകൾ കല്ലുകളൊക്കെ തന്നെ കേടുവരുത്തുമെന്നുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് ഗ്രീസിൽ ഇത്തരത്തിൽ ഹൈ ഹീൽസിന് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വലിയ വിലക്കുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുത്താൽ വലിയ പിഴ കിട്ടുന്ന ഇടങ്ങളുണ്ട്. ഇറ്റലിയിലെ വെനീസിലെ പ്രാവുകൾക്ക് ആഹാരം കൊടുക്കുന്നത് വലിയൊരു കുറ്റമാണ്. പ്രാവുകളുടെ കാഷ്ടം ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാവുകളെ പരമാവധി ആ ഒരു ഏരിയാസിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു നിയമമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ കർശനമായിട്ടുള്ള പിഴയാണ് അത്ര ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പോയിട്ടുള്ള ഇത്തരം നാടുകളിൽ വിചിത്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആക്ച്വലി ഇന്ത്യയിലിപ്പോൾ ഇന്ത്യൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെതായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരുചക്ര വാഹനം ഓടിക്കുന്ന സമയത്ത് ചപ്പൽ ധരിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ കർശനമായിട്ടുള്ള നിയമ നടപടികളൊന്നും നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഹിമാചൽ പ്രദേശിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചപ്പൽ ഇട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഫൈൻ അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളും ഉള്ളവരൊക്കെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും റെയർ ഓഫ് ദി റെയറസ്റ്റ് ആയിട്ട് തോന്നിക്കുന്ന നിയമങ്ങൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടോ. നല്ല വിശേഷങ്ങൾ പറയുന്നവർക്ക് ഞാൻ നല്ല സമ്മാനങ്ങൾ തരുന്നതായിരിക്കും. 0585829220 മെസ്സേജ് അയച്ച് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ടാലോ, കേട്ടിട്ട് വാർത്തയൊക്കെ കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ള.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എം ശ്രീയുമായി മുന്നോട്ടെന്ന് യു ഡി എഫ്. പി എം ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയില്ല. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്നാണ് യു ഡി എഫിന്റെ നിലപാട്. ഏതൊക്കെ സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് യു ഡി എഫ് തീരുമാനിക്കും. ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് സർക്കാർ തീരുമാനിക്കും. അത് മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തീരുമാനിക്കുമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട ഫണ്ടുകളുണ്ട്, അത് ആരുടെയും ഔദാര്യമല്ലെന്ന് യു ഡി എഫ് കൺവീനർ. പി എം ശ്രീയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന യു ഡി എഫ് വാദത്തിൽ പ്രതികരിച്ച് മുൻമന്ത്രി പി രാജീവ്, അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് എൽ ഡി എഫ് ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് രാജീവിന്റെ ചോദ്യം. വേണ്ടെന്ന് തീരുമാനിച്ച ശേഷം കടുകുമണി തങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, ഭരിക്കാനുള്ള നട്ടെല്ല് വേണം. കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള നീക്കം. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. വി ഡി സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീഷ് നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതിയെത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലെന്നും പിണറായി. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ്. അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണെന്നും പിണറായി വിജയൻ പറയുന്നു. പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി ഐ മധുസൂദനൻ ഹൈക്കോടതിയിൽ. വി കുഞ്ഞികൃഷ്ണൻ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ ജയമാണ്. തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന വ്യാജ ആരോപണം നടത്തി. ആരോപണത്തിന് രേഖയോ തെളിവോ ഇല്ല. എന്നിട്ടും വ്യാജ പ്രചരണം നടത്തിയാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ തോൽപ്പിച്ചതെന്ന് മുൻ എം എൽ എ. പ്രചരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താനെന്ന് വരുത്തി തീർത്തു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചരണം നടത്തിയതെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. ഹർജി പിഴവുകൾ തിരുത്തി നൽകാൻ കോടതി നിർദ്ദേശം നൽകി. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ ഹർജിയോട് പ്രതികരിച്ച് വി കുഞ്ഞികൃഷ്ണൻ എം എൽ എ. തെരഞ്ഞെടുപ്പ് വിധിക്കെതിരെ കോടതിയിൽ ആർക്കും കേസ് നൽകാൻ അവകാശമുണ്ട്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ടി ഐ മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ച കാര്യം ഇപ്പോഴാണ് താൻ അറിയുന്നതെന്നും വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ എ ഡി ജി പി എസ് ശ്രീജിത്തിന് അനുകൂലമായി കേരള സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി. റിപ്പോർട്ട് നൽകിയ ആഭ്യന്തരവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ ബിശ്വനാഥ് സിൻഹയെ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചു. ശ്രീജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പരാതിക്കാരനെയും ആരോപണ വിധേയനെയും ഒരുമിച്ച് കേട്ടത് ശരിയായ നടപടിയല്ലെന്നും ആരോപണ വിധേയൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ പരാതിക്കാരന് സ്വതന്ത്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരനെ വീണ്ടും കേട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് കൂടി പരിഗണിച്ച് പുതിയ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എ എൻ ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നതെല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണിപ്പോൾ ഷംസീറും തുറന്ന് സമ്മതിച്ചത്. വന്ദേമാതരം ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ ഹിന്ദുത്വ അജണ്ടയെന്ന് കനിമൊഴി എം പി കുറ്റപ്പെടുത്തി. ബിൽ അവതരണത്തിനിടെ ലോക്സഭയിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിപക്ഷ ബഹളത്തെ അവഗണിച്ച് ശബ്ദ വോട്ടോടെ ബിൽ ലോക്സഭ പാസാക്കി. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് നൽകുന്ന

ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബില്ലാണ് രാജ്യസഭ കഴിഞ്ഞ ദിവസം പാസാക്കിയത്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ 2 മോ ലഭിക്കുന്നതാണ് ഇന്ന് അവതരിപ്പിച്ച ബില്ലിലെ മാറ്റം. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ചോദിച്ചു വാങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭയമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ കുറ്റപ്പെടുത്തി. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ RSS ശ്രമമെന്ന് ഖാർഗെ. മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ഖാർഗെയുടെ പരാമർശങ്ങൾക്കെതിരെ ഭരണപക്ഷം രംഗത്ത്. പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉൾപ്പെടുത്തില്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കി. പാർലമെന്റ് ഇന്ന് ചേർന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലെത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രതിഷേധത്തിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയും സമരക്കാർക്കെതിരെയുണ്ടായ ആക്രമണവും പ്രതിപക്ഷം ഉയർത്തിയതോടെ ലോക്സഭ തടസ്സപ്പെട്ടു. സുരക്ഷാസേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടി വരുമെന്ന് സുപ്രീംകോടതി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച ജവാനെതിരെ CRPF കേസിന് അനുവാദം നൽകില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടപടിയെന്നാണ് CRPF ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ഡൽഹി സർക്കാർ നടപടിയെടുക്കില്ല. സമരക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഭാവിയിലും പ്രതികൂല നടപടി ഉണ്ടാകില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ഇളവ് ബാധകമായിരിക്കില്ലെന്നും ഡൽഹി ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിന്റെ ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കി. നേരത്തെ അയച്ച സമൻസിന് ഹാജരാകാത്തതിന് 1000 രൂപ പിഴ ചുമത്തി. ഡൽഹി പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനെതിരെ ഐഷി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ CJP നയിച്ച സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പരിപാടികളുടെ പേരിൽ കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിജിയുടെ കൊച്ചുമകനും പൊതുപ്രവർത്തകനുമായ തുഷാർ ഗാന്ധി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും തുഷാർ കത്തയച്ചു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ നിയമ നടപടി ലജ്ജാകരമെന്ന് തുഷാറിന്റെ കത്തിൽ പറയുന്നു. FIR റദ്ദാക്കണമെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും തുഷാർ ഗാന്ധി. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയ ഒന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെതിരായ ഹർജിയിൽ സർക്കാരിന് വിമർശനവുമായി ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം. സന്തോഷ് ഈപ്പൻ 1st ആദ്യ കുറ്റപത്രത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ പേരില്ല. ശബരിമലയിലേക്ക് മിൽമയുടെ നെയ് വേണ്ടെന്ന ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഈ മണ്ഡലകാലത്തേക്ക് പുറത്തുനിന്ന് നെയ് വാങ്ങില്ല. ഭക്തർ കൊണ്ടുവരുന്ന നെയ് മാത്രം ഉപയോഗിച്ച് അരവണയും അപ്പവും നിർമ്മിക്കും. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെയുണ്ടായ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ US ആക്രമിച്ചത്.

വടക്കൻ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അടുത്ത വാർത്ത 7 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: Weather update.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
4: വെദർ അപ്ഡേറ്റ്
0: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: Time check.
0: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: ഞാൻ കാണും മോഹങ്ങളടിമുടി പുളകവും.

ചില സമയത്തൊക്കെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഒരുപക്ഷെ എച്ച് ആറുമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജറുമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ വലുതായിട്ട് നമ്മൾ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ദിവസം അവധി എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ പണി കിട്ടുന്നൊരു പരിപാടിയുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അതായത് അറിയിപ്പില്ലാതെ ജോലിയിൽ നിന്നും വിട്ട് നിന്ന് കഴിഞ്ഞാൽ, അതായത് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. 7 ദിവസം നമ്മൾ അറിയിപ്പില്ലാതെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയോ, അല്ലെങ്കിൽ പറയാതെ നാട്ടിലേക്ക് പോവുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അവധി എടുക്കുകയാണെങ്കിൽ തൊഴിലുടമയ്ക്ക് എംപ്ലോയീസിനെതിരെ പരാതി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യവും, ആൻഡ് അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും MOHRA തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ് കേട്ടോ. UAE തൊഴിലുടമകളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ ബന്ധപ്പെടാൻ സാധിക്കാത്ത വിധം 7 ദിവസത്തിൽ കൂടുതൽ ജോലിക്ക് ഹാജരാകാതിരിക്കുന്ന എംപ്ലോയീസിനെ നിയമപരമായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമാണ് ഇപ്പോൾ MOHRA മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. അംഗീകൃത നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് ഫയലിംഗ് എ ലേബർ കംപ്ലയിന്റ് ആബ്സെന്റ് ഫ്രം വർക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലുടമകൾക്ക് ഇത്തരത്തിൽ പരാതി സമർപ്പിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുവേണ്ടിയിട്ട് MOHRA UAE മൊബൈൽ ആപ്പോ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ വെബ്സൈറ്റ് MOHRA.gov.ae എന്ന് പറയുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഉപയോഗിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ഇതിനു പുറമെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ 800-84 എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലെ തന്നെ കസ്റ്റമർ വോയിസ് സേവനത്തിലൂടെയൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എംപ്ലോയർ ആണെങ്കിൽ ഈ ഒരു സേവനം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എംപ്ലോയി ആണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കാതെ 7 ദിവസത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ 7 ദിവസമൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാം. ആൻഡ് അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ച് വരാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ഓണക്കാലത്ത് ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയാം. പാട്ട് കേട്ട് ഓടി തിരിച്ച് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Back to home, back to home, back to home, back to home.
2: ആൻഡ് യെസ്, അങ്ങനെ എല്ലായിടത്തും ഓണത്തിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഓണത്തിന്റെ ആവേശം, പല സംഘടനകളും ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. ഇത്തവണത്തെ ഈ വർഷത്തെ ഓണാഘോഷം ഏതൊക്കെ രീതിയിൽ
11: വിപുലീകരിച്ചു.
2: ആൻഡ് യെസ്, അങ്ങനെ എല്ലായിടത്തും ഓണത്തിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഓണത്തിന്റെ ആവേശം

0: ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കടന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആകത്തുകയിൽ ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷൻസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പലപ്പോഴും പലരുടെയും മനസ്സിലെ ഏറ്റവും വലിയ വിങ്ങലുകളിൽ ഒന്ന് നാട്ടിൽ ഇത്തവണയും ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ച് തന്നെയായിരിക്കും അല്ലെ. നമുക്കറിയാം സാധാരണഗതിയിൽ ഇവിടെ പ്രവാസത്തിലേക്ക് കടന്നു വന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പല മേഖലകളിലായിട്ട് പല സെക്ടറുകളിലായിട്ട് വർക്ക് ചെയ്യുകയും ഈ ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയും എന്നാൽ വലിയ രീതിയിൽ പ്രിവിലേജുകളൊന്നും തന്നെ കിട്ടാതെ പോകുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ പണിയെടുക്കുന്ന ഒരുപാട് അത്തരക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അവരുടെയൊക്കെ വലിയ സ്വപ്നങ്ങളൊന്നാണ് വലിയ രീതിയിൽ തങ്ങളുടെ കുടുംബത്തോടൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നാട്ടിൽ വലിയൊരു ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറണം, ഒരു തവണയെങ്കിലും ഓണം ഉണ്ണണം എന്നുള്ളൊരു കാര്യം അല്ലേ. പക്ഷേ പലപ്പോഴും പല സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ടിക്കറ്റ് ഫെയറും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ അത് നടക്കാതെ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ അത്തരത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ വർഷങ്ങളായിട്ട് നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓണാഘോഷം വേണമെന്നിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നാട്ടിലെ കുടുംബത്തോടൊപ്പം അല്ല, ഇവിടുത്തെ ഈ കുടുംബത്തോടൊപ്പം ഹോം എഫമിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് ഒരു ഗംഭീര സദ്യയും ഒരുപാട് കളിയും ചിരിയും ഓണവിശേഷങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് നിരവധി സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഓണാഘോഷം, നല്ലൊരു ഓണക്കാലം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്ന് കൊച്ചുമക്കളോടൊക്കെ ഇങ്ങനെ വിശേഷങ്ങളിലായിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ ഇറക്കുന്ന കൂട്ടത്തിൽ എന്ന് മോർത്ത് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഓണദിനം ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഹോം 92.2 എഫ്എമ്മും നമ്മുടെ ജുമൈറ അൽവാസൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ഒരുമിച്ച് ചേർന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് സ്നേഹ സദ്യ എന്ന പ്രോഗ്രാം. കേട്ടോ, വർഷങ്ങളായിട്ട് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഓണാഘോഷം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും നമ്പരും 0585829220 എന്ന നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ. തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വലിയൊരു സമ്മാനം തന്നെയായിരിക്കും ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾ അയക്കുന്ന ജസ്റ്റ് ഒരു മെസ്സേജ്. വാട്സാപ്പിലാണ്, വേറെ ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഒരു 10-20 സെക്കൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോർമാറ്റിൽ ഒരു മെസ്സേജ് അയക്കാം. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് ഒരു ഫ്രണ്ടിനെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നമ്പറും പേരും ഞങ്ങൾക്കൊന്ന് അയച്ചു തന്നാൽ മാത്രം മതി. ഒരുപക്ഷെ ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളൊന്നായിരിക്കും അത്. ആൻഡ് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്തരത്തിൽ ഒരു ഇത്തവണയും ഈ വർഷവും ഇക്കൊല്ലവും നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇക്കൊല്ലവും നാട്ടിൽ വീട്ടുകാർക്കൊപ്പം ഓണമില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സങ്കടവും ഞങ്ങൾ മാറ്റി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ 0585829220.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ?
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ

0: ീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
1: നോക്കി. നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
0: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രോസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: ആൻഡ് യെസ്, അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്ന് തന്നെ പറയാം. കാരണം രണ്ട് ദിവസത്തിന് മുൻപേ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ട്രെയിലർ ഇന്ന് അങ്ങനെ വൈകുന്നേരത്ത് വന്നിരിക്കുകയാണ്. മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഗാംബ്ലിംഗ് ബേസ്ഡ് സിനിമയാണെന്ന് തോന്നുന്നു കേട്ടോ. ട്രെയിലർ ഗംഭീര ട്രെയിലറാണ്, കണ്ടു നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് സ്റ്റൈൽ, മാത്രമല്ല അങ്ങനത്തെ ഒരു വിഷയവുമാണ് ഈ സിനിമ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഗാംബ്ലിംഗ്, അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ് റിലേറ്റഡ് പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പം എൻ്റെ ഒരു അസംഷൻ പറയാനാണെങ്കിൽ, ഒരു റിട്ടയേർഡ് സ്പോർട്സ് താരം, പ്രത്യേകിച്ചും റിട്ടയേർഡ് ക്രിക്കറ്റ് താരം, അദ്ദേഹം ഗാംബ്ലിംഗിലേക്ക് ഇറങ്ങുകയും ഗാംബ്ലിംഗിൻ്റെ ആൽഗ്രിതം മനസ്സിലാക്കി അതിലൂടെ പല പൈസകൾ സമ്പാദിക്കുകയും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇവിടെ. ഈ കാസിനോ റോയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെയിംസ് ബോണ്ട് അണ്ണൻ്റെ ഒരു പടമുണ്ടല്ലോ, ആ പടത്തിൻ്റെ ഒക്കെ ഒരു ഒരു സ്റ്റൈലാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ആൻഡ് ഭയങ്കര വലിയൊരു സ്റ്റാർ കാസ്റ്റും ഈ ഒരു സിനിമയ്ക്ക് അണിനിരക്കുന്നുണ്ട്. ആദ്യ ചർച്ചകൾ എനിക്ക് തോന്നുന്നു എസ് ജെ സൂര്യ ചെയ്യാനിരുന്ന വില്ലൻ വേഷമാണ്. ഇതിലേക്ക് ഇപ്പം നോക്കുന്ന സമയത്ത് മിഷ്കിൻ, തമിഴ് ഡയറക്ടർ മിഷ്കിൻ, അദ്ദേഹത്തിന് ഭയങ്കര ഓറയാണല്ലോ സ്ക്രീനിൽ കാണുന്ന സമയത്ത് തന്നെ. അത് വില്ലൻ റോളൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ അടിച്ച് കീറും. അപ്പം പുള്ളിയാണ് ഇതിലേക്ക് വില്ലനായിട്ട് വന്നെത്തി ചേർന്നിട്ടുള്ളത്. ആൻഡ് മാത്രമല്ല, ഈ ഒരു സിനിമയിലുള്ള ദുൽഖറിൻ്റെ പെർഫോമൻസ്, കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന് പറഞ്ഞ് ഒരു തമിഴ് പടം ഓർമ്മയുണ്ടോ ദുൽഖർ അഭിനയിച്ചെ, അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഒരു അതിലെ ആ ഒരു ഹാപ്പി ഫേസിൽ അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ മൂഡൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതൊക്കെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഗംഭീര ട്രെയിലറാണ് പുറത്തു വിട്ടിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണ്ടു നോക്ക് ഐ എം ഗെയിമിൻ്റെ ട്രെയിലർ. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന്. അങ്ങനെ ഒരു ഡയലോഗ് ബേസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഒരു ഒരു ഹോം കമ്മിങ് പരിപാടി, ദുൽഖർ സൽമാൻ്റെ ഹോം കമ്മിങ് പരിപാടിയാണല്ലോ, അത് ശരിക്കും ഗ്രാൻഡായിട്ട് തന്നെ നഹാസ് ഹിദായത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രെയിലറിൻ്റെ ഒരു അവസാന പോർഷനിലേക്ക് മിഷ്കിന് കൊടുത്തിരിക്കുന്ന ഒരു എൻട്രിയൊക്കെ ഉണ്ട്, ഭയങ്കര രസത്തിലാണ്. അതൊരു ബേബിജീൻ്റെ ഒരു വോയിസിൽ ചെറിയൊരു പോർഷനൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ടൊരു ഡയലോഗൊക്കെ പറയുന്നത് നല്ല രസമുണ്ട്. കിഡിലൻ കിഡിലൻ ട്രെയിലർ തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു സ്റ്റൈലിഷ് എൻ്റർടൈനർ കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഐ ആം ഗെയിം. ഇപ്പോൾ എവർഗ്രീൻ ട്രാക്ക് കേൾക്കാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പിഎംസിയുമായി മുന്നോട്ട് പോകുമെന്ന UDF. പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന. പുനർജനിയിൽ VD സതീഷിന് ക്ലീൻ ചിറ്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി.

വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എം ശ്രീയുമായി മുന്നോട്ടെന്ന യു ഡി. അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് എൽ ഡി എഫ് ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പി രാജീവിന്റെ കളിയാക്കൽ. വേണ്ടെന്ന് തീരുമാനിച്ച ശേഷം കടുകുമണി പോലും തങ്ങൾ മുന്നോട്ടു പോയില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, ഭരിക്കാനുള്ള നട്ടെല്ല് വേണം. കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള സർക്കാരെന്നും പി രാജീവിന്റെ വിമർശനം. പി എം ശ്രീ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടിയും. ഒരു രൂപ പോലും പി എം ശ്രീനത്തിൽ സർക്കാർ കൈപ്പറ്റിയിട്ടില്ലെന്ന് മുൻമന്ത്രി. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. വി ഡി സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും അനുമതി നൽകിയില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി ഐ മധുസൂദനൻ ഹൈക്കോടതിയിൽ. വി കുഞ്ഞികൃഷ്ണൻ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ ജയം തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന വ്യാജ ആരോപണം നടത്തി. ആരോപണത്തിന് രേഖകളോ തെളിവോ ഇല്ല എന്നിട്ടും വ്യാജ പ്രചരണം നടത്തിയാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ തോൽപ്പിച്ചത്. പ്രചരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താനെന്ന് വരുത്തി തീർത്തു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചരണം നടത്തിയതെന്നും മധുസൂദനൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ ഹർജിയോട് പ്രതികരിച്ച് വി കുഞ്ഞികൃഷ്ണൻ എം എൽ എ. തെരഞ്ഞെടുപ്പ് വിധിക്കെതിരെ കോടതിയിൽ ആർക്കും കേസ് നൽകാൻ അവകാശമുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ എ ഡി ജി പി എസ് ശ്രീജിത്തിന് അനുകൂലമായി സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി. റിപ്പോർട്ട് നൽകിയ ആഭ്യന്തരവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ ബിശ്വനാഥ് സിൻഹയെ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചു. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. വി ഡി സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീഷ് നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി

ആണോ പ്രതിപോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി റൂട്രോണിക്സ് MD സ്ഥാനങ്ങളിൽ നിന്ന് KA രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി.

0: വന്ദേ മാതരം ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ ഹിന്ദുത്വ അജണ്ടയെന്ന് കനിമൊഴി എം പി കുറ്റപ്പെടുത്തി. ബിൽ അവതരണത്തിനിടെ ലോക്സഭയിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിപക്ഷ ബഹളത്തെ അവഗണിച്ച് ശബ്ദവോട്ടോടെയാണ് ബിൽ ലോക്സഭ പാസാക്കിയത്. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ച. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ചോദിച്ചു വാങ്ങാൻ പ്രധാനമന്ത്രിക്ക് ഭയമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ കുറ്റപ്പെടുത്തി. പാർലമെന്റ് ഇന്ന് ചേർന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ എത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സുരക്ഷാസേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കേണ്ടിവരുമെന്ന് സുപ്രീംകോടതി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ഡൽഹി സർക്കാർ നടപടിയെടുക്കില്ല. സമരക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഹോർമൂസ് കടലെടുക്ക് ഒമാനും ഇറാനും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രിക്കുകയും കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഒമാൻ കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചത്. ഇറാന് നേരെ യുഎസിന്റെ കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ യുഎസ് ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വടക്കൻ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചുവെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രഹാനെ കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കായി 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 2020 മത്സരങ്ങൾ കളിച്ച രഹാനെ 8414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 2023 ജൂലൈയിൽ വെസ്റ്റിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് താരം ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ചത്. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
6: Time check.
5: Brought to you by Ozone Cargo.
7: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
7: റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
8: 55%.
5: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഇന്ത്യൻ സിനിമയെ, ഇന്ത്യൻ സിനിമാ സംഗീതത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് എടുത്തു കാണിക്കുന്ന സമയത്ത് ജയ്ഹോ എന്ന ഓസ്കാർ വിന്നിംഗ് സോങ്ങിനെ നമ്മൾ എങ്ങനെയാണോ പ്രതിഷ്ഠിക്കുന്നത്, അതേ രീതിയിൽ മലയാള സിനിമയുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പാട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെജാദി കമ്പോസിഷൻ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ലെജൻഡുകൾ, ഇപ്പോൾ വരികൾ രചിച്ച ഒ എൻ വി കുറുപ്പ് സർ ആവട്ടെ, അല്ലെങ്കിൽ സംഗീതം നൽകിയ ഇളയരാജ ആവട്ടെ, ഈ ഒരു പാട്ടിലെ മുഖ്യ ഗായകനായിട്ട് എത്തിയിട്ടുള്ള ദാസേട്ടനാവട്ടെ, കെ ജെ യേശുദാസ് ആവട്ടെ, മൂന്ന് ലെജൻഡുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലെജൻഡറി വർക്കിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് ഈ ഒരു ട്രാക്ക്. ഇത് ഏത് സമയത്ത് കേട്ട് കഴിഞ്ഞാലും നമ്മൾ അത് നല്ലൊരു ഹെഡ്ഫോൺസൊക്കെ വെച്ചിട്ട്, ഞാനിങ്ങനെ ഹെഡ്ഫോൺസും വെച്ച് റാൻഡംലി ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ പ്ലേലിസ്റ്റിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഗൂസ്ബംസ് മൊമെൻ്റ് തന്നെയാണ് ഈ ഒരു പാട്ട് സമ്മാനിക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്ത ഈ ഒരു ട്രാക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ലിസണറായിട്ടുള്ള വിമൽ ഭായിക്കാണ്. പുള്ളി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആളുടെയും ആളുടെ മക്കളുടെയും ബർത്ത്ഡേ സെയിം ഡേ തന്നെ, ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് ഈ ഒരു മണിക്കൂർ. ദിസ് ഇസ് ആസിഫ് വിത്ത് യൂ ഓൺ ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഓൾ റൈറ്റ്, എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാലോ യു എയുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷൻ, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പുതിയ തീരുമാനം കൂടി എത്തിയിരിക്കുകയാണ്. 2027 ജനുവരി 1st മുതൽ, അതായത് അടുത്ത വർഷത്തെ ആദ്യത്തെ ദിവസം മുതൽ, അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ചും ചെക്ക്ഔട്ട് കൗണ്ടറുകളിൽ ജങ്ക് ഫുഡ് പാടില്ല എന്നുള്ളൊരു അറിയിപ്പാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അബുദാബിയിലെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന നടപടിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ശരിക്കും സൂപ്പർ മാർക്കറ്റിലെ ആ ഒരു ചെക്ക്ഔട്ട് കൗണ്ടറിലേക്ക് എത്തുന്ന സമയത്താണല്ലോ നമുക്കിങ്ങനെ പലതരത്തിലുള്ള ത്വരകളും വരുന്നത്. കുട്ടികൾക്കാവട്ടെ ഒക്കെ തന്നെ അത്തരത്തിൽ അവരുടെ കണ്ണുകളും കൈകളും ഒക്കെ പല സാധനങ്ങളിലേക്ക് നീളുന്നത് ഈ ചെക്ക്ഔട്ട് കൗണ്ടറിൻ്റെ അടുക്കിലേക്ക് എത്തി നിന്ന്, അല്ലെങ്കിൽ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണല്ലോ നമ്മൾ എത്ര കണ്ട് ഒഴിവാക്കിയാലും മനസ്സിൽ ഡിസിഷൻസ് മാറിയിട്ട് നമ്മൾ പലതും ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളെ മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിയമ നടപടിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. 2027 ജനുവരി 1st മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഒരു പുതിയ നിയമപ്രകാരം ജങ്ക് ഫുഡുകളും ആൻഡ് അതോടൊപ്പം തന്നെ ഉപ്പും പഞ്ചസാരയും ആൻഡ് കൊഴുപ്പും ഒക്കെ കൂടുതലുള്ള ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങളുമൊക്കെ ഇനി മുതൽ കടകളിലെ പ്രധാന ഹൈലൈറ്റിംഗ് ഏരിയാസിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: നമ്മുടെ ഈ രാവണപ്രഭു രാവണപ്രഭു സിനിമ കാണുന്ന സമയത്ത് അതിലെ എപ്പിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അതിലെ നായിക ജാനകി നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ അടുത്ത് മംഗലശ്ശേരി കാർത്തികേയന്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ജാനകി തട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കോ മറ്റോ ആണ് പുള്ളിക്കാരൻ ഈ ഞാൻ രാവണനാണ്, ജാനകിയെ തട്ടിക്കൊണ്ടുപോയി രാവണനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോകും സർ എന്ന് പറയുന്ന ആ ഒരു എപ്പിക് ഡയലോഗ് ആക്ച്വലി അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാമായണ സിനിമയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം 4 മിനിറ്റുള്ള ഒരു ട്രെയിലറാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിലറിൽ ഏറ്റവും അധികം സ്കോർ ചെയ്തത് യഷിൻ്റെ രാവണനാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഇതിന് തൊട്ട് മുൻപേ രാമായണം ബേസ് ചെയ്തൊരു സിനിമ വന്നത് എല്ലാവരും കണ്ടു കാണും, ആദിപുരുഷ് എന്ന് പറയുന്ന സിനിമ. അതിൽ സൈഫ് അലിഖാനാണ് ആക്ച്വലി രാവണൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വല്ലാത്ത ജാതിയൊരു രാവണനായി പോയി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ജി ഒക്കെ ഇങ്ങനെ വാരിത്തൂകി എറിഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് അവർക്കും ഒരു ധാരണയില്ല, പടം കണ്ട നമുക്കും ഒരു ധാരണയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ട് ഒരു ട്രോമ നൽകിയൊരു പടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ക്വാളിറ്റിയിൽ രാമായണത്തിൻ്റെ ഒരു പുതിയ വേർഷൻ സിനിമ, രൺവീർ കപൂർ നായകനായി എത്തുന്നു, സീതയായിട്ട് സായി പല്ലവി ഉണ്ട്, പിന്നെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയിലാണ് നിരക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ശോഭന ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഘടകങ്ങളിലൊന്ന് യഷിൻ്റെ ആ ഒരു വില്ലേനിയസ് രാവണൻ്റെ രൂപം തന്നെയാണ് കേട്ടോ. പല നമ്മൾ ഈ കഥകൾ കേട്ടു തുടങ്ങിയ കാലത്താവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് നോവലുകൾ, ലങ്കാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോവൽ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോവലും കഥകളും ഒക്കെ വായിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാവണ രൂപമുണ്ടല്ലോ, ആ ഒരു വില്ലേനിയസ് ക്യാരക്ടറിൻ്റെ മുഴുവൻ ഓറയുള്ളൊരു രൂപമുണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ ആ രൂപത്തെയാണ് ശരിക്കും ട്രെയിലറിൽ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റിയത് എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ലുക്ക് കൊണ്ട് തന്നെ പടത്തിൻ്റെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ സി ജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ, അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ എഫക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം 4,000 കോടിയോ മറ്റോ ആണ് ഇതിൻ്റെ ബജറ്റായിട്ട് വരുന്നത്. 4,000 കോടിയുടെ പ്രൊജക്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ലെവലിലേക്ക് ഇതിൻ്റെ സി ജി വന്നിട്ടുണ്ടോ? ആൻഡ് രൺവീർ കപൂറിൻ്റെ ക്യാരക്ടറിനെ ചൊല്ലിയും ഒക്കെ കുറേ ചർച്ചകൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ കോളംസിലൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടു. എന്തായാലും ട്രെയിലർ ഈസ് ആക്ച്വലി സംതിങ്. മാത്രമല്ല മ്യൂസിക്, കാരണം മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് സംഗീത പ്രതിഭകളാണ്, ഹാൻസ് സിമ്മറും എ ആർ റഹ്മാനും. സോ ഇവർ രണ്ടുപേരും ചേരുന്ന സമയത്ത് നമ്മൾ ഇതിലും വലിയൊരു അത്ഭുതം, അല്ലെങ്കിൽ നമ്മൾ വേറൊന്നും ഇതിൽ കുറഞ്ഞൊരു അത്ഭുതമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്രയും കിടിലമായിട്ടാണ് മ്യൂസിക് വർക്ക്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന ക്യാൻവാസിൽ വരുന്ന ഒരു ചിത്രമാണിത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മൂന്ന് തരത്തിലുള്ള ആളുകളായിരിക്കും നമുക്ക് ചുറ്റുപാടും ഉണ്ടായിരിക്കുക. പുതിയ അറിവൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു തരത്തിലുള്ള ആളുകൾ നമ്മളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും. നമ്മൾ ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഒഴിവാക്കും, കുറ്റപ്പെടുത്തും. രണ്ടാമത്തെ തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കളിയാക്കും, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. നിനക്ക് പറ്റിപ്പോയ അബദ്ധത്തെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി, നമുക്കതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കി, പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ തിരുത്തും. അപ്പോൾ ഈ അബദ്ധങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചതിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു സംഗതി ഉണർത്തിക്കാൻ ഞാനൊരു കുറച്ച് എക്സാമ്പിൾസ് അങ്ങോട്ട് പറയട്ടെ. പെൻസിലിൻ എന്ന് പറയുന്ന സംഭവം, അതായത് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയിട്ട് കണക്കാക്കുന്ന പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ലാബിൽ അബദ്ധത്തിൽ വളർന്നൊരു പൂപ്പലിൽ നിന്നാണ് സംഭവിച്ചതെന്ന് എത്ര പേർക്കറിയാം. അത് ബാക്ടീരിയ നശിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തുകയും ആൻഡ് ആ ഒരു പൂപ്പലിൽ നിന്നുള്ള ഐഡിയയാണ് അദ്ദേഹത്തെ പെൻസിലിൻ കണ്ടെത്താനായിട്ട്, ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിൻ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേക്ക് ബേക്ക്ലാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പുതിയൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷണത്തിനിടെയാണ് ബേക്ക്ലൈറ്റ് രൂപം കൊള്ളുന്നത്. അതാണ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ പ്ലാസ്റ്റിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന എഡോർഡ് ബെനഡിക്ട്സ് തൻ്റെ ലാബിൽ നിന്നും ഒരു ഗ്ലാസ് ഫ്ലാസ്ക് നിലത്ത് വീണ് പൊട്ടിയെങ്കിലും അത് ചെതറിയില്ല, കാരണം അതിനുള്ളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെയാണ് സേഫ്റ്റി ഗ്ലാസിൻ്റെ കണ്ടെത്തൽ തുടങ്ങുന്നത്, അതിൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ജോൺ വോക്കർ എന്ന ശാസ്ത്രജ്ഞൻ പരീക്ഷണാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിനിടെ, ആൻറ്റിമോണി സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈറ്റ്, ഗം എന്നിവ ചേർത്തൊരു മിശ്രിതം തയ്യാറാക്കുകയായിരുന്നു. പരീക്ഷണം കഴിഞ്ഞപ്പോൾ ആ മിശ്രിതം ഒരു മരക്കഷ്ണത്തിൻ്റെ അറ്റത്ത് ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് നിലത്ത് ചുരണ്ടിക്കളയാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തീ പടരുകയായിരുന്നു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫ്രിക്ഷൻ മാറ്റ്സ്റ്റിക് രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അബദ്ധമെന്ന് കരുതി കളിയാക്കിയേക്കാവുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയേക്കാവുന്ന ചില കാര്യങ്ങളുടെ അറ്റത്ത് സംഭവിച്ച വലിയ അത്ഭുതങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവയൊക്കെ തന്നെ. അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചാൽ, പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിലൊരു സാധ്യതയുണ്ടോ എന്ന് മാത്രം അന്വേഷിക്കുക കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒരു ഈവനിങ് മോട്ടിവേഷനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ബാക്ക് ടു ഹോം.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിഎംശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന യു ഡി എഫ്. പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന്. പുനർജനിയിൽ വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎംശ്രീയുമായി മുന്നോട്ടെന്ന് യു ഡി എഫ്. പിഎംശ്രീയിൽ നിന്ന് പിന്നോട്ടു പോകാൻ യു ഡി എഫിന് കഴിയില്ല. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് യു ഡി എഫ് നിലപാടെടുത്തു. ഏതൊക്കെ സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് യു ഡി എഫ് തീരുമാനിക്കും. അത് മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തീരുമാനിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട ഫണ്ടുകളുണ്ട്, അത് ആരുടെയും ഔദാര്യമല്ലെന്ന് കൺവീനർ. പിഎംശ്രീയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിവരുമെന്ന യു ഡി എഫ് വാദത്തിൽ പ്രതികരിച്ച് മുൻമന്ത്രി പി രാജീവ്, അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് എൽ ഡി എഫ് ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പി രാജീവിന്റെ കളിയാക്കൽ. വേണ്ടെന്ന് തീരുമാനിച്ച ശേഷം കടുകുമണി പോലും തങ്ങൾ മുന്നോട്ടു പോയില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, ഭരിക്കാനുള്ള നട്ടെല്ല് വേണം. കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള സർക്കാരെന്നും പി രാജീവിന്റെ വിമർശനം. പിഎംശ്രീ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടിയും. ഒരു രൂപ പോലും പിഎംശ്രീ ഇനത്തിൽ സർക്കാർ കൈപ്പറ്റിയിട്ടില്ലെന്ന് മുൻമന്ത്രി. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. വി ഡി സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീശൻ നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പുനർജനിക്കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും അനുമതി നൽകിയില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടിഐ മധുസൂദനൻ ഹൈക്കോടതിയിൽ. വി കുഞ്ഞികൃഷ്ണൻ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ ജയം, തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന വ്യാജ ആരോപണം നടത്തി. ആരോപണത്തിന് രേഖകളോ തെളിവോ ഇല്ല, എന്നിട്ടും വ്യാജ പ്രചരണം നടത്തിയാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ തോൽപ്പിച്ചത്. പ്രചരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താനെന്ന് വരുത്തി തീർത്തു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചരണം നടത്തിയതെന്നും മധുസൂദനൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടിഐ മധുസൂദനന്റെ ഹർജിയോട് പ്രതികരിച്ച് വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ. തെരഞ്ഞെടുപ്പ് വിധിക്കെതിരെ കോടതിയിൽ ആർക്കും കേസ് നൽകാൻ അവകാശമുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ എ ഡി ജി പി എസ് ശ്രീജിത്തിന് അനുകൂലമായി സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി. റിപ്പോർട്ട് നൽകിയ ആഭ്യന്തര വകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ ബിശ്വനാഥ് സിൻഹയെ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചു. പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിന് ക്ലീൻ ചിറ്റ്. വി ഡി സതീഷിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. സതീഷ് നേരിട്ട് ഒരു രൂപയുടെ ഇടപാട് പോലും നടത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൽ ഡി എഫ് കാലത്ത് പുനർജനി പദ്ധതിയിലെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ചെന്നിത്തല. നേരത്തെ വിജിലൻസ് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നും വീണ്ടും അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയെന്നും ചെന്നിത്തല. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടി അസാധാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ക്ലീൻ ചിറ്റ് നൽകി. വിദേശത്ത് പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. സഹായം തേടി വിദേശത്ത് പോകാൻ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അനുമതി നൽകിയിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും എം വി ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വി ഡി സതീശൻ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അവസാന ഗഡു നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നും അവസാന ഗഡു നൽകാതിരുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണെന്നും പിണറായി വിജയൻ. ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയൊന്നെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മരണത്തിന്റെ വ്യാപാരികളായി അധ്യാപകർ മാറിയത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികളെ നേരായ മാർഗത്തിൽ കൂടി നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമെന്നും മന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിന് എതിരായ ഹർജിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് MD സ്ഥാനങ്ങളിൽ നിന്ന് KA രതീഷിനെ മാറ്റണമെന്ന ഹർജിയിലാണ് വിമർശനം. പോലീസ് അസോസിയേഷൻ പുനഃസംഘടന സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഒന്നാം പ്രതി. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിപ്പട്ടികയിലില്ല. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ്ക്രസിനുമായി ഒപ്പുവച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ AN ഷംസീർ. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഷംസീർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പസംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്നു സമ്മതിച്ചത്. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ സ്വയം വിമർശനം. വന്ദേമാതരം ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ ഹിന്ദുത്വ അജണ്ടയെന്ന് കനിമൊഴി MP കുറ്റപ്പെടുത്തി. ബിൽ അവതരണത്തിനിടെ ലോക്സഭയിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിപക്ഷ ബഹളത്തെ അവഗണിച്ച് ശബ്ദവോട്ടോടെയാണ് ബിൽ ലോക്സഭ പാസാക്കിയത്. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ച. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ചോദിച്ചു വാങ്ങാൻ പ്രധാനമന്ത്രിക്ക് ഭയമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ കുറ്റപ്പെടുത്തി. പാർലമെന്റ് ഇന്ന് ചേർന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ എത്തിയില്ല. ഉത്തരം പറയേണ്ടവർ എവിടെയെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സുരക്ഷാസേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടിവരുമെന്ന് സുപ്രീംകോടതി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ഡൽഹി സർക്കാർ നടപടിയെടുക്കില്ല. സമരക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമുസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഹോർമുസ് കടലെടുക്ക് ഒമാനും ഇറാനും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രിക്കുകയും കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഒമാൻ കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചത്. ഇറാന് നേരെ US കനത്ത ആക്രമണം. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെ US ആക്രമിച്ചത്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വടക്കൻ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചുവെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രഹാനെ കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കായി 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 T20 മത്സരങ്ങൾ കളിച്ച രഹാനെ 8414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 2023 ജൂലൈയിൽ വെസ്റ്റിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് താരം ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ചത്. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മേ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫ്എം.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ്എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ്എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

നമ്മുടെ നാട്ടില് സെൻസസ് നടക്കുകയാണല്ലോ, അപ്പോ കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2021 നടക്കേണ്ട സെൻസസ് ആണ്, നടന്നിട്ടില്ല. സാധാരണ ഓരോ 10 വർഷം 2011, അതിനുശേഷം 2021 നടക്കേണ്ടിയിരുന്നത്, പക്ഷേ നടന്നില്ല. എന്തായാലും നാട്ടിലെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ പ്രവാസികൾ, നമ്മളെല്ലാവരും ജീവിക്കുന്ന ദുബായിൽ എത്ര ജനങ്ങളുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദുബായിയുടെ ജനസംഖ്യ ആക്ച്വലി റെക്കോർഡ് വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 2025 അവസാനത്തിൽ, അല്ലെങ്കിൽ 2025 അവസാനത്തോടെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ദുബായിയുടെ ജനസംഖ്യയിൽ വൻ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. 2025 ആ ഒരു ലാസ്റ്റ് ലാപ്പിൽ എമിറേറ്റിലെ ജനസംഖ്യ ഏതാണ്ട് 45.8 lakh ആയിട്ട് ഉയർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് 3.5 lakh പേരാണ് ദുബായിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സി, ലോകത്തിന് മുൻപിലേക്ക് വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങളെ ഏറ്റവും മികച്ച സുരക്ഷയും ഏറ്റവും വലിയ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച അവസരങ്ങളും നൽകിക്കൊണ്ട് ഈ ഒരു നാട് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ജനങ്ങൾ വന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ ദുബായും ആൻഡ് ദുബായ് ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ്റ്റാബ്ലിഷ്മെന്റും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു ഡേറ്റ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2025 ജനസംഖ്യ വളർച്ചയുടെ നിരക്ക് ഏതാണ്ട് 7.5% എന്നാണ് പറയുന്നത് കേട്ടോ. ദുബായിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണത്. ഏറ്റവും അധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് ഇത് എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. 1980 സെൻസസിനാണ് ഇതിന് മുൻപ് ഏറ്റവും അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 8.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 80s ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ആ ലോകമെമ്പാടും ദുബായ് ട്രെൻഡിങ്ങിനെ വർദ്ധിച്ചു വരുന്ന, വളർന്നു വരുന്ന ഒരു സമയത്താണത് അത്രയും വലിയൊരു ജനസംഖ്യ വളർച്ചാ നിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ശേഷം ഈ ഒരു വർഷങ്ങളിൽ നോക്കുമ്പോൾ ശരിക്കും ലോകം ഇപ്പോൾ അത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഈ നാടിന് കഴിയുമെന്ന് ലോകം അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ ഈ ഒരു കണക്ക് പുറത്തു വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതും. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: തിയേറ്ററുകളിലാണെങ്കിൽ ജനനായകൻ ഇങ്ങനെ തകർത്തോടിക്കൊണ്ടേയിരിക്കുകയാണ്. തളപതി വിജയുടെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ അവസാന ചിത്രം എന്ന ലേബലിൽ എത്തിയിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ ആ സിനിമ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും അതിന്റെ 300 കോടിയും കടന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് തന്റെ 9-ാമത്തെ ചിത്രമാണ് അദ്ദേഹം 300 കോടി ക്ലബിൽ കയറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും വലിയൊരു ഹിറ്റായിട്ട് ആ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ശരിക്കും തമിഴ് ടി വി ചാനലുകൾ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ തമിഴിലെ ന്യൂസ് ചാനലുകൾ വെച്ച് നോക്കിയിട്ടുണ്ടോ? വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ 24 മണിക്കൂറും വിജയ് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ വാർത്താ ചാനലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു 5, 10, 15 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖം അതിൽ വരാറുണ്ട്. കാരണം വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ തമിഴ് ന്യൂസ് ചാനലുകളിൽ ഫുൾ ടൈം വിജയ് തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മാത്രമല്ല ചർച്ചയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം കഴിഞ്ഞ ദിവസം വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. തമിഴ്നാട്ടിലെ ബസ്സുകളിൽ ഇനി ഉച്ചത്തിൽ പാട്ട് വെക്കരുത്. പാട്ട് വെക്കരുത് മീൻസ് നമ്മുടെ പേഴ്സണൽ ഫോണുകളോ അല്ലെങ്കിൽ ബസ്സിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു ട്രാക്കുകളുടെ കാര്യമല്ല പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഫോണിൽ നമ്മുടെ ഇഷ്ടത്തിന് പാട്ട് വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സൗകര്യത്തിന് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഹെഡ്സെറ്റ് ഇല്ലാതെ ബസ്സിൽ വീഡിയോ കാണരുത്, സിനിമ കാണരുത്. ബസ് യാത്രക്കാർക്ക് പെരുമാറ്റ ചട്ടമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, ഓരോരുത്തരും അവനവൻ്റെ ഈ ഒരു പ്രൈവസി എന്ന് പറഞ്ഞ വാല്യൂവിന് അധികം ആരും വില കൊടുക്കാതെ എല്ലാവരും അവനവൻ്റെ സൗകര്യാർത്ഥം ഇപ്പോൾ വലിയ വോളിയത്തിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഫോണിൽ വീഡിയോസ് കാണുക ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഇനി വേണ്ട, അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 500 രൂപ മുതൽ 1000 രൂപ വരെ പിഴ ഈടാക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായിട്ട് ചിക്കൻ ബിരിയാണിയും കൊടുക്കാൻ വേണ്ടി പോകുകയാണെന്ന്, ചിക്കൻ ബിരിയാണി ഉച്ചഭക്ഷണത്തിനുള്ള മെനുവിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ആ ഒരു പേപ്പർ സൈനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ ദിവസം അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയും ഒരു വലിയ മാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭക്ഷണ സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് കാര്യങ്ങളിലേക്ക് പോലും കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളിലൂടെ ശരിക്കും സി എം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വിജയ് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
4: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
3: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്. Division of Dhanya Group since 1982.

0: റൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് പോകുന്നതിന് മുൻപായിട്ട് ഒരു ഇൻഫർമേഷൻ കൂടി പറയട്ടെ. അതായത് കുട്ടികൾ ബേസിക്കലി സ്റ്റുഡൻസ്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പറക്കുന്ന സമയത്ത് എമിറേറ്റ്സിന്റെ ഒരു കിടിലൻ ഓഫർ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. വിമാന ടിക്കറ്റിൽ ഏതാണ്ട് 10% വരെയുള്ള ഡിസ്കൗണ്ടും ആൻഡ് അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ബാഗേജ് ആനുകൂല്യവും ഒക്കെ ഇവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എമിറേറ്റ്സിന്റെ ഈ ഒരു കിടിലൻ ഓഫർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. ആൻഡ് 16 മുതൽ 31 വരെ പ്രായമുള്ള സ്റ്റുഡൻസിനാണ് പ്രത്യേക യാത്ര ഡിസ്കൗണ്ടുകളുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2027 March 31st സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ഓഫർ ലഭിക്കും എന്നാണ് അറിയുന്നത്. ചെക്ക് ഇൻ സമയത്ത് സ്റ്റുഡൻ്റ് ഐഡിയോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള അഡ്മിഷൻ ലെറ്ററോ ഹാജരാക്കിയാൽ മാത്രം മതി എന്നാണ് അറിയുന്നത് കേട്ടോ. ഈ ഒരു ഓഫർ പ്രകാരം എക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് 10% വരെ ഡിസ്കൗണ്ടും പ്രീമിയം എക്കോണമി ആൻഡ് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഏതാണ്ട് 5% വരെ ഡിസ്കൗണ്ടും കിട്ടുമെന്നാണ് പറയുന്നത്. അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെയുള്ള യാത്രകൾ ഒഴികെ വിദ്യാർത്ഥികൾക്ക് 10 kg ഒരു എക്സ്ട്രാ ബാഗേജ് അലവൻസും ഒരു അധിക ബാഗേജ് പീസോ ലഭിക്കുന്നതടക്കമുള്ള ആനുകൂല്യങ്ങളും ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് നാളെ വൈകുന്നേരത്തെ 5 വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസ് വിത്ത് യോൺ ഹോം 92.2 ഓഫ് എം. ഇന്ന് കുറച്ച് നേരത്തെ പോകണം, കാരണം ഇവിടെ ആരൊപ്പിച്ച ഉടായ്പാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമ്മുടെ ഓഫീസിൽ ഇന്ന് ഒരു പരിപാടി, ഇന്നൊരു ചുമ്മാ ഒരു ചർച്ചയുടെ അവസാനം വന്നതാണ്. നാളെ എല്ലാവർക്കും വീട്ടിൽ നിന്ന്, സാധാരണ യൂഷ്വലി ചിലർ ഇവിടെ വന്നിട്ട് ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്നെ പോലെ ചിലരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്നും കഴിച്ചില്ലെന്നും വരാം. ആൻഡ് താഴത്തെ റെസ്റ്റോറൻറ്റിനെയൊക്കെ ആശ്രയിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ആരോ ഒരു ഡിസിഷൻ എടുത്തിട്ടു അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എടുത്തിട്ടു നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് എല്ലാവർക്കും കൂടെ ഇവിടെ ഒന്ന് ചേർന്ന് ഷെയർ ചെയ്ത് കഴിക്കാം. അതൊരു ഭയങ്കര നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണല്ലോ. നമ്മുടെ ഒരു കൾച്ചറൽ ബോണ്ടിങ് ഭയങ്കര കൂടുതൽ ദൃഢമാകുന്നതിന് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ നമ്മളും അപ്പോൾ എസ് പറഞ്ഞു, പക്ഷേ പിന്നീടാണ് ആലോചിച്ചത് എന്താണ് ഇപ്പോൾ കൊണ്ടുവരിക. ഓരോരുത്തരായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, സാമ്പാർ, അവിയൽ, തോരൻ, ചിക്കൻ കറി, മീൻ കറി, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തലപോകഞ്ഞ് ആലോചിക്കുക, കടയിൽ നിന്ന് വല്ല ഫിഷച്ചാറും വാങ്ങിച്ചിട്ട് അതൊരു ബൗളിലോ വല്ലതും ആക്കിയിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ വല്ല ഐസ്ക്രീമോ രസഗുളയോ ഒക്കെ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്നിട്ട് ഡെസേർട്ടാണെന്നും പറഞ്ഞിട്ട് അവതരിപ്പിക്കും. ആ അമ്മാതിരി എന്തെങ്കിലും ഉടായ്പ പരിപാടിയേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് നാളെ എന്തെങ്കിലും ഫുഡ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്കൂളിൽ നിന്ന് ഒരു ഉടായ്പ ഒപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അവസാനം വീട്ടിൽ തല്ലു വാങ്ങിച്ച് കൂട്ടുന്നത് പോലെ ആയിപ്പോ. ഹാ, ആലോചിക്കട്ടെ, നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും അറിയണ്ടല്ലോ അല്ലേ. നാളെ എന്തായാലും വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നാളെ വൈകുന്നേരത്തെ വീണ്ടും കേട്ടുമുട്ടാം. ആസിഫാണ് കൂടെയുള്ളത്, ബാക്ക് ടു ഹോമിൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Allah Akbar.

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം. ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. ഞങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

അതിൻ്റെ അറയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.